0: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ, സൂറത്ത് യൂനുസ്, സൂറത്ത് ഹൂദ് 65 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 76 സൂറ ഇൻസാൻ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അശത്രി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഇന്ന് 2026 സെപ്റ്റംബർ 29 ചൊവ്വ, ഹിജറ വർഷം 1448 റബിയുൽ ആഖിർ 16. ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ദിവ്യവചനങ്ങൾ, ആത്മാവിന് ആശ്വാസമേകുന്ന പാരായണങ്ങൾ, ജീവിതത്തിന് വെളിച്ചം പകരുന്ന ഖുർആനിക സന്ദേശങ്ങൾ, ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പീസ് ഖുർആൻ റേഡിയോയാണ്. ഖുർആനോടൊപ്പം മനോഹരമായ ഈ സമയം പങ്കിടാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ലോർ.
2: ബിസ്മില്ലാഹിർ

فضلا من الله ونعمة والله عليم حكيم.

أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه؟

وقال قرينه هذا ما لدي عتيد ألقيا في جهنم

فأوجس منهم خيفة قالوا لا تخف وبشروه بغلام عليم

نافع يوم تمور السماء مورا وتسير الجبال سيرا

0: ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
2: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
5: അഴ്സാഅനൽ മുസാഫിരീൻ, نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
6: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
4: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

0: പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മഅരിജ് 6 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഒമർ.
1: الحمد لله رب العالمين والصلاة والسلام على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله سورة المعارج آرام تايت مدل نوكا إنهم يرونه بعيدا إنهم تر إن نون منكيا تنائت غنط يرونه چرير مد يرونه بعيدا ونراه قريبا يوم تكون السماء مد മുത്തസില് കൽ മുഹൽ വതകൂനുൽ ജിബാലു കൽ ഇഹൻ വലാ യുസ്അലു ഹമീമുൻ ഹമീമ. ഹമീമുൻ തൻവിൻ ശേഷം ഹ ആണ്, ഇൽഹാറാണ്. യുസ് ഹമീമുൻ ഹമീമ
2: ഹമീമുൻ ഹമീമ.
1: യുബസ്സറൂനഹും, അവിടെ നിർത്തണം, വഖഫുണ്ട്. യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമ മിൻ അദാബി യൗമി ഇദിം ബിബനീ. മിൻ അദാബ് നുൻസാക്കിന് ശേഷം അയിനാണ്, ഇൽഹാറാണ് നിയമം. മിൻ അദാബി,
2: മിൻ അദാബി.
1: ആ പിന്നെ യൗമി ഇദിൻ, യൗമി ഇദിൻ എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനെ തന്നെ ഓതണം. യൗമ അല്ല, യൗമി ഇദിം ബി. യൗമി ഇദിം ബി തൻവിൻ ശേഷം ബ ആണ്. അപ്പോൾ അതിനെ മീമാക്കി മാറ്റി കുന്നത്തോടു കൂടി ഉച്ചരിക്കണം.

0: ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه ومن في الأرض نون ساكنة كشاشة فاعنا إخفاء فنأتو مانيكيا പിന്നെ ജമീഅൻ സുമ്മ അതും അങ്ങനെ തന്നെ ഇഖ്ഫാ. വമൻ ഫിൽ അർളി പിന്നെ ജമീഅൻ സുമ്മ ഇഖ്ഫാ വീണ്ടും അതാ സുമ്മ മീമ ശബ്ദതയാണ്. യുൻജി
1: യുൻജി
0: കല്ല ഇന്നഹ ലള ഇന്ന ലള നസാഅതൻ ലിശ്ശവ നസാഅതൻ തൻവീൻ ശേഷം ലാമാണ്. അപ്പോൾ ഒട്ടും മണിക്കേണ്ടതില്ല, പക്ഷേ ഇരട്ടിപ്പിക്കുക. ഇത് ആം ബിലാകുന്ന തദുഉ മൻ അദ്ബറ മൻ അദ്ബറ നൂന് സാക്കിനു ശേഷം ഹംസയാണ് മൻ അദ്ബറ ഇൽഹാർ മൻ അദ്ബറ വജമ ഫഔഹ ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ ഇദാ മസ്സഹു ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ വല്ലദീന ദായിമൂൻ മദ് മുത്തസൽ വല്ലദീന ഫി അംവാലിഹിം ഹഖ്ഖുൻ ഹഖ്ഖും മഅലൂം ഹഖ്ഖും തൻവീൻ ശേഷം മീമാണ്. നന്നായിട്ട് മണിക്കുക. ഇതാം ബിഗുന്ന ലിസ്സാഇലി വൽ മഹ്റൂം അത്ര മതി. ഇനി അതാം ഇന്നഹും യറൗനഹു നോക്കാം കേട്ടോ. ആറാം താഴത്തും തരും.

0: يوم تكون السماء كالمهل
1: وتكون الجبال كالعهن.

0: യസ്അലു ഹമീമുൻ ആണ്, ഹമീമൻ അല്ല. വല യസ്അലു ഹമീമുൻ ഹമീമ,
1: വല യസ്അലു ഹമീമുൻ ഹമീമ.
0: യുബസ്സറൂനഹും
1: യുബസ്സറൂനഹും,

0: وآخر دعوانا الحمد لله رب العالمين.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറ മആരിജിന്റെ 6 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ്. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
2: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാദം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിശുദ്ധ ഖുർആനിനെ ഒരധ്യാപകനിൽ നിന്ന് എങ്ങനെ പഠിക്കാം? പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു അൽ മുഅല്ലിം. സൂറ ബക്കറയിലെ 150 മുതൽ 154 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 150 മുതൽ 154 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: أعوذ بالله من الشيطان الرجيم.

0: وليعلموا أنما هو إله واحد.
1: തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ ശബ്ദാഖ്യാനം പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു. തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ജിന്നിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 25. വാക്കർത്ഥം. കുൽ, നീ പറയുക. ഇൻ അദരി, എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അറിയുകയില്ല. അഖരീബുൻ, സമീപമായതാണോ, അടുത്തതോ. മാ തുഅദൂന, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നത്, താക്കീതു ചെയ്യപ്പെടുന്നത്. അം യജ്അലു, അതോ ആക്കുമോ, അതല്ല ഏർപ്പെടുത്തുമോ. ലഹു റബ്ബി, അതിന് എന്റെ റബ്ബ്. അമദ, ഒരു ദീർഘമായ കാലാവധി.

0: പറയുക, എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം സമീപത്തുണ്ടാകുന്നതാണോ? അതല്ല, എന്റെ റബ്ബ് അതിനു വല്ല ദീർഘമായ കാലാവധിയും ഏർപ്പെടുത്തുന്നതാണോ എന്ന്. വചനം 26. വാക്കർത്ഥം: ആലിമുൽ ഗൈബി, അദൃശ്യത്തെ അറിയുന്നവനാണ്. ഫലാ യുൽഹിറു, എന്നാൽ അവൻ വെളിവാക്കുകയില്ല, വെളിപ്പെടുത്തിക്കൊടുക്കുകയില്ല. അലാ ഗൈബിഹി, അവന്റെ അദൃശ്യത്തെപ്പറ്റി. അഹദൻ, ഒരാൾക്കും.
1: عالم الغيب فلا يظهر على غيبه احدا.
0: അദൃശ്യത്തെ അറിയുന്നവനത്രേ അവൻ, എന്നാൽ തന്റെ അദൃശ്യ കാര്യങ്ങളെ പറ്റി അവൻ ഒരാൾക്കും വെളിവാക്കി കൊടുക്കുന്നതല്ല. വചനം 27. വാക്കർത്ഥം: ഇല്ല മനിർത്തദ, അവൻ തൃപ്തിപ്പെട്ടു കൊടുക്കുന്നവർക്കല്ലാതെ, തിരഞ്ഞെടുത്തവരെയല്ലാതെ. മിർ റസൂലിൻ, വല്ല റസൂലും ദൂതരിൽ നിന്ന്. ഫ ഇന്നഹു, ഇനി അദ്ദേഹമോ? എന്നാൽ അദ്ദേഹമാകട്ടെ. യസ്ലുക്കു, അവൻ പ്രവേശിപ്പിക്കും, ഏർപ്പെടുത്തും. മിം ബൈനിയദൈഹി, അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ. ഒമിൻ ഖൽഫിഹി, അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെയും. റസ്വദ, പാറാവുകാരെ, വീക്ഷിക്കുന്നവരെ.

അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ള വല്ല റസൂലിനുമല്ലാതെ. എന്നാൽ അദ്ദേഹമാകട്ടെ, അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും അവൻ പാറാവുകാരെ പ്രവേശിപ്പിക്കുന്നതുമാണ്. വചനം 28. വാക്കർത്ഥം ലിയ അലമ, അവൻ അറിയുവാൻ വേണ്ടി. അൻകദ്, ഉണ്ട് എന്ന്. അബ്ലഗു, അവർ എത്തിച്ചു. റിസാലാത്തി, ദൗത്യങ്ങളെ. റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ. വഅഹാത്ത, അവൻ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു, പൂർണമായി അറിയുകയും ചെയ്തിരിക്കുന്നു. ബിമാ ലദൈഹിം, അവരുടെ അടുക്കൽ ഉള്ളതിനെ. വഅഹ്സ്വ, അവൻ കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു, തിട്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഉല്ല ഷെയ്ഇൻ, എല്ലാ വസ്തുവേയും. ആദദ, എണ്ണം, എണ്ണത്താൽ.

0: അവർ തങ്ങളുടെ റബ്ബിന്റെ ദൗത്യങ്ങളെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അറിയുവാൻ വേണ്ടിയാണത്. അവരുടെ അടുക്കലുള്ളതിനെ അവൻ അഥവാ അല്ലാഹു വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. പൂർണമായി അറിയുന്നു. അവൻ സർവവസ്തുവും എണ്ണം കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. വചനം 25 മുതൽ 28 വരെയുള്ളതിൻ്റെ വിശദീകരണം. കഴിഞ്ഞ വചനങ്ങളിൽ ജനങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഉത്ബോധനം നൽകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. ഈ വചനങ്ങളിൽ വീണ്ടും ചില കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുവാൻ കൽപ്പിക്കുന്നു. അവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുമെന്ന് താക്കീതു ചെയ്യപ്പെടുന്ന ശിക്ഷ എത്ര കാലം കൊണ്ടാണ് സംഭവിക്കുക എന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിനെക്കുറിച്ചു മാത്രമല്ല, അദൃശ്യങ്ങളായ വിവരങ്ങളൊന്നും തന്നെ എനിക്കോ മറ്റോ അറിയുകയില്ല. അല്ലാഹു തൃപ്തിപ്പെടുന്ന അവൻ്റെ ദൂതന്മാർക്ക് അവൻ വല്ലതും അറിയിച്ചു കൊടുത്തെന്നുവരും. അങ്ങനെ അവൻ എനിക്ക് അറിയിച്ചു തന്നേക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റ് അദൃശ്യങ്ങളൊന്നും എനിക്കറിയുകയില്ല. റസൂലുകൾക്ക് അവൻ അറിയിക്കുന്ന സംഗതികളാകട്ടെ, അതിൽ ഒരു പ്രകാരേണയും യാതൊരു കൈകടത്തലോ മാറ്റത്തിരുത്തലോ സംഭവിക്കുവാൻ മാർഗവുമില്ല. കാരണം അവ വളരെ ഭദ്രവും സുരക്ഷിതവുമായിരിക്കും. അവരുടെ മുമ്പിലും പിമ്പിലും അവൻ കാവൽ ഏർപ്പെടുത്തിയിരിക്കും. വാർത്തയുമായി വരുന്നവരെക്കുറിച്ചും വാർത്ത എത്തിക്കപ്പെടുന്നവരെക്കുറിച്ചും എന്നുവേണ്ട സകല കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു പരിപൂർണമായും സൂക്ഷ്മമായും അറിയുന്നതുമാകുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങൾ മുഖേന പ്രഖ്യാപനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. 26 27 വചനങ്ങളിൽ നിന്ന് മൗലിക പ്രധാനങ്ങളായ ചില സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംശയത്തിനോ അന്യവ്യാഖ്യാനങ്ങൾക്കോ ഇടയില്ലാത്ത വിധം വ്യക്തമായ ഭാഷയിലാണത് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നതും. ഒന്ന്, അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. 2, അവൻ തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് അഥവാ ദിവ്യദൂതന്മാർക്ക് അല്ലാതെ അദൃശ്യ കാര്യത്തെപ്പറ്റി അവൻ വെളിവാക്കി കൊടുക്കുകയുമില്ല. 3, റസൂലുകൾക്ക് അവ എത്തിച്ചു കൊടുക്കപ്പെടുന്നത് വളരെ ഭദ്രവും സുരക്ഷിതവുമായ നിലയിലായിരിക്കുകയും ചെയ്യും. അല്ലാഹു പറയുന്നു, വലാ യുഹീതൂന ബിഷൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാഷ. സൂറത്തുൽ ബഖറ 255. അവന്റെ അറിവിൽ നിന്ന് അഥവാ അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് യാതൊന്നിനെയും അവർ ആകാശഭൂമിയിലുള്ളവർ വലയം ചെയ്യുന്നില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ. സൂറത്തുൻ നംല് 65 വചനം. പറയുക, അല്ലാഹു അല്ലാതെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരാരും അദൃശ്യകാര്യം അറിയുന്നതല്ല. ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലകുൻ ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ. സൂറത്തുൽ അൻആം 50 വചനം. പറയുക, അല്ലാഹുവിൻ്റെ ഖജനാക്കൾ എൻ്റെ അടുക്കലുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ഞാൻ അദൃശ്യകാര്യം അറിയുന്നതുമല്ല. ഞാൻ ഒരു മലക്കാണെന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എനിക്ക് വഹിയ് നൽകപ്പെടുന്നതിനെയല്ലാതെ ഞാൻ പിൻപറ്റുന്നുമില്ല. ബുദ്ധി കൊണ്ടോ ബാഹ്യേന്ദ്രിയങ്ങൾ വഴിയോ അറിയുവാൻ കഴിയാത്തതും കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായതുമായ കാര്യങ്ങൾക്കാണ് അദൃശ്യകാര്യം അഥവാ അൽ ഗൈബ് എന്നു പറയുന്നത്. ഊഹിച്ചോ ഗണിച്ചോ ലക്ഷണം മുഖേനയോ പരിചയത്തെ അടിസ്ഥാനമാക്കിയോ യന്ത്രസാമഗ്രികൾ ഉപയോഗപ്പെടുത്തിയോ അറിഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും അദൃശ്യ ജ്ഞാനങ്ങളല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതിനെപ്പറ്റി സൂറത്തു ലുഖ്മാന്റെ അവസാനത്തിലും മറ്റും വിവരിച്ചിട്ടുള്ളത് ഓർക്കുക. അല്ലാഹു തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് മാത്രമേ അദൃശ്യങ്ങളിൽപ്പെട്ട വല്ല കാര്യങ്ങളും അവൻ അറിയിച്ചു കൊടുക്കുകയുള്ളൂവെന്ന് അല്ലാഹു വ്യക്തമാക്കിയിരിക്കുന്നു. റസൂലുകൾ എന്ന് പറഞ്ഞതിൽ പ്രവാചകന്മാരായ ദൈവദൂതന്മാരും അവർക്ക് ദൈവിക സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളും ഉൾപ്പെടുന്നു. അപ്പോൾ പ്രശ്നക്കാർ, ജ്യോത്സ്യന്മാർ, പിശാചുക്കൾ, അവരുടെ സേവകന്മാർ, മന്ത്രവാദികൾ എന്നുവേണ്ട, പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും മഹാത്മാക്കളുമായ ആളുകളുമെല്ലാം തന്നെ അദൃശ്യകാര്യം അറിയാൻ കഴിയാത്തവരാണെന്ന് സ്പഷ്ടം. നബിമാർക്ക് പോലും അല്ലാഹു അറിയിച്ചു കൊടുത്തത് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ താനും. അതെ, അല്ലാഹുവിൽ നിന്നുള്ള വഹിയുകൊണ്ടല്ലാതെ നബിമാർക്കും നബിമാരിൽ നിന്ന് കേട്ടറിഞ്ഞല്ലാതെ മറ്റുള്ളവർക്കും അദൃശ്യ വിവരം അറിയുവാൻ മാർഗമില്ല. അല്ലാഹുവിൽ നിന്ന് നബിമാർക്ക് സന്ദേശം അഥവാ വഹ്യ് എത്തിക്കുമ്പോൾ മുമ്പിലൂടെയും പിമ്പിലൂടെയും പാറാവുകാരുണ്ടാകുമെന്നു പറഞ്ഞുവല്ലോ. ഈ പാറാവുകാർ മലക്കുകളായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതായി നിവേദനം വന്നിട്ടുണ്ട്, ഏതൊരു ഖുർആൻ വചനവും തന്നെ അല്ലാഹുവിൻ്റെ നബിയുടെ അടുക്കൽ എത്തുന്നതുവരേക്കും അതിനെ കാത്തും കൊണ്ട് അതിൻ്റെ കൂടെ നാല് മലക്കുകൾ ഇല്ലാതെ അവൻ ഇറക്കിയിട്ടില്ല. ഇതിന് തെളിവായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ രണ്ടു വചനങ്ങൾ ഓതുകയും ചെയ്തു. റവാഹു ഇബ്നു മർദവിയ. വഹിയ കൊണ്ടുവരുന്ന മഹാദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് വേറെ നാല് മലക്കുകൾ ഉണ്ടാകുമെന്നാണ് പാറാവുകാർ അഥവാ റസ്വദ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്ന് സഈദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും നിവേദനം വന്നിട്ടുണ്ട്. റവാഹു ഇബ്നു ജരീർ.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൽ ജിന്നിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേട്ടത്.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840 www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുദ് 10 പാരായണം ചെയ്യുന്നത് മിഷാരി റാഷിദ് അൽ അഫാസി.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് അവിടെ ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിനെ അതിൻ്റെ പാരായണ നിയമങ്ങളോടെ പാരായണം ചെയ്യാൻ പ്രാപ്തമാക്കുന്ന പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറ ബക്കറയിലെ 140, 141 വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബക്കറയിലെ 140, 141 ആയത്തുകൾ ഇൻഷാല്ലാ 1-ാമത്തെ ജുസിലെ അവസാന ആയത്തുകളാണ് ഇന്ന് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്.
4: أَمْ تَقُولُونَ إِنَّ إِبْرَاهِيمَ وَإِسْمَاعِيلَ وَإِسْحَاقَ وَيَعْقُوبَ وَالْأَسْبَاطَ كَانُوا هُودًا أَوْ نَصَارًا

0: قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون.
1: പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങളും.
0: അം തഖൂലൂന,
1: എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ തഖൂലൂന, ഖാഫ്, ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം.
0: തഖൂലൂന, അം തഖൂലൂന, ഇന്ന
1: നൂൻ ശദ്ദ് മണിക്കണം.
0: ഇബ്രാഹീമ, ബാ
1: സുക്കൂൻ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം.
0: ഇബ്രാഹീമ, വ ഇസ്മായില,
1: ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ്, വ ഇസ്മായില എന്ന് പറയരുത്. ഇവിടെ വ ഇസ്മായില എന്ന ഈയൊരു പദത്തിൽ പലപ്പോഴും ധാരാളം ആളുകൾ വ ഇസ്മായില എന്ന് പറയാറുണ്ട്.
0: വ ഇസ്മായില, വ ഇസ്ഹാഖ, ഹ
1: തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞു ചേർന്നാക്ക്.
0: വ ഇസ്ഹാഖ, വ യഅഖൂബ, ഐൻ, വൽ അസ്ബാത,
1: ത്വാ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാക്ക് എന്ന ആ ഒരു സിഫത്ത് നിർബന്ധമായിട്ടും നമ്മളത് പാലിക്കണം, അപ്പോഴാണ് ത്വാ എന്ന അക്ഷരമാവുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് താ ത്വാ പറയുന്ന പോലെയാവും. അങ്ങനെയല്ല,
0: അസ്ബാത ത്വാ. കാനു ഹൂദൻ ഔ നസാറ, കാനു ഹൂദൻ ഔ,
1: തൻവീന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം.
0: ഔ നസാറ സ്വാദ്, ഔ നസാ നസാ,
1: സ്വാദ് ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്.
0: ഖുൽ അഅൻതും, ഖുൽ അഅൻതും,
1: സുക്കൂനുള്ള ലാമിന് ശേഷം ഹംസ, ഖുൽ അഅൻതും എന്ന് പറയരുത്.
0: ഖുൽ അഅൻതും, അഅൻതും,
1: രണ്ട് ഹംസയുണ്ട്, ശ്രദ്ധിക്കണം.
0: ഖുൽ അഅൻതും, അഅ
1: തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹംസ,
0: അഅൻതും.
1: അതുപോലെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം,
0: അഅൻതും. ഇഖ്ഫാ ബിഗുന്ന,
1: അഅലമു അഅലമു, ഹംസ ഐന് മഖ്റജ് അടുത്താണ്, തൊണ്ടയുടെ താഴെ ഭാഗം, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, കൃത്യമായിട്ട് ഉച്ചരിക്കണം.
0: അഅലമു അല്ല, അഅലമു അല്ല, അഅലമു, ഹംസ അഅലമു. അമില്ലാ അഅലമു, അമില്ലാ
1: നിർത്തുകയാണെങ്കിൽ അമില്ലാ കൂട്ടി ഓതുമ്പോൾ
0: അമില്ലാഹു വമൻ, വമൻ അസ്ലമു, വമൻ
1: സാകിന നൂന് ശേഷം ഹംസ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം.
0: വമൻ അ, വമൻ അസ്ലമു, അസ്.
1: ഇവിടെ ത്വാഇന് പുള്ളിയിട്ട വാദാണ്. നമ്മളൊക്കെ പലപ്പോഴും ഓതാറുള്ളത് തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളുടെ ഉച്ചാരണമോ അറിയാത്ത ആളുകൾ പലപ്പോഴും ഇങ്ങനെ അദ്ലമു അദ്ലമു എന്നാണ് പറയുക.
0: അദ്ലമു ആണ്, അദ്ലമു മിമ്മൻ,
1: മീമിന് ശദ്ദ് മണിക്കണം. മിമ്മൻ
0: കതമ,
1: സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം.
0: മിമ്മൻ കതമ ഷഹാദതൻ, ഷഹാദതൻ ഇൻദഹു,
1: തൻവീന് ശേഷം ഐൻ, ഷഹാദതൻ ഐ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം.
0: ഇൻദഹു
1: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം.
0: ഇൻദ ഇഖ്ഫാ ബിഗുന്ന, ഇൻദഹു മിനല്ലാഹ്, മിനല്ലാഹ്. വമല്ലാഹു ബിഗാഫിലിൻ, ബിഗാ ഗൈൻ
1: തൊണ്ടയുടെ മുഗൾ ഭാഗം, ബിഗാഫിലിൻ എന്നോ അല്ലെങ്കിൽ ആ തരത്തിൽ ഒന്നും ഉച്ചരിക്കരുത്.
0: ബിഗാ ബിഗാ ബിഗാഫിലിൻ അമ്മ അമ്മ,
1: മീം ശദ്ദ ഗുന്ന.
0: തഅമലൂൻ തഅമലൂൻ,
1: തഅമലൂൻ അല്ല,
0: തഅമലൂൻ. തിൽക ഉമ്മത്തും ഖദ് ഖലത്, തിൽക ഉമ്മത്തുൻ,
1: മീം ശദ്ദ ഗുന്ന.
0: ഉമ്മത്തും ഖദ്,
1: തൻവീന് ശേഷം ഖാഫ്, തൻവീന് ശേഷം ഖാഫ് വന്നാൽ അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും സ്വരഭാരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം.
0: ഉമ്മത്തും ഖദ്, ഉമ്മത്തും ഖദ് ഖലത്,
1: ഇങ്ങനെ ഖദ് ദാൽ ശരിക്കും കേൾക്കണം. ഖദ് ഖലത്ത്, ഖലത്ത് നിർത്തുമ്പോൾ ഖലത്ത്. ലഹ മാ കസബത് വലക്കും, ഇവിടെ നിന്നും ലഹ മാ കസബത് വലക്കും, മാ കസബ് ഇങ്ങനെയല്ല, ലഹ മാ കസബത് വലക്കും. താഇനെ ഖൽഖല ചെയ്യരുത്. വലക്കും മാ സാക്കിന മീമിന് ശേഷം മീം ഇദ്ഗാമു തമാഥിലൈൻ, ഇവിടെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ടുച്ചിരിക്കണം. വലക്കും മാ കസബ്തും, കസബ് ശരിക്കും കേൾക്കണം, കസബ്തും. വലാ തുസ്അലൂന, തുസ്അലൂന, തുസ്അലൂന അല്ല തുസ്അലൂന, അമ്മാ കാനു യഅമലൂൻ, മീമിന് ശദ്ദ് അമ്മ മണിക്കണം. കാനു യഅമലൂൻ ആയത്തിൻ്റെ അവസാനത്തിലല്ല മദ് ആരുദുൽ സുക്കൂൻ, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. أَمْ تَقُولُونَ إِنَّ إِبْرَاهِيمَ وَإِسْمَاعِيلَ وَإِسْحَاقَ

0: സൂറത്തുൽ ബഖറയിലെ 140, 141 ആയത്തുകൾ, 1-ാമത്തെ ജുസിലെ അവസാന ആയത്തുകൾ കഴിഞ്ഞു. അള്ളാഹു നമ്മളിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 140, 141 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.

പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസ്സഫിലെ പേജ് നമ്പർ 541 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമുക്കൊപ്പം പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി ചേരുന്നു.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഉസ്മാനി മുസ്റ്റഫിലെ പേജ് നമ്പർ 541 ഏതാനും വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങൾ ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ നിസായിലെ 135 മുതൽ 147 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ പാരായണത്തിലേക്ക്.
1: الحمد لله رب العالمين الرحمن

0: معكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم.
1: بارك الله فيكم جزاك الله خيرا كثيرا. بيس قرآن راديو حرمين لايو بروغرام آنا نام إذو ورأي كتد مدينة إلي മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സൽസല, സൂറ തകാസുർ ഈ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ,
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിൻ്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ സൂറത്തുൽ ഇസ്റ 50-ാമത്തെ വചനം മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലുസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. താം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ സൂറത്തുൽ ഇസ്റ അൻപത് മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന വചനങ്ങൾ, ജീവിതത്തെ നേർവഴിയിലേക്ക് നയിക്കുന്ന സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ അറിവിൻ്റെയും ചിന്തയുടെയും പുതിയൊരു വസന്തം തീർക്കുന്നു പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം. സൂറ അസ്സാഫാത്തിലെ 133 മുതൽ 136 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وأصحابه الفائزين بفضل الله. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان

0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 132-ാമത്തെ വചനമായിരുന്നു അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. 133-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. വഇന്ന ലൂത്തൻ, നിശ്ചയമായും ലൂത്ത് ലമിനൽ മുർസലീൻ, മുർസലുകളിൽ പെട്ടവൻ തന്നെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മഹാനായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് അള്ളാഹു പരാമർശിക്കുന്നത്. മറ്റു പ്രവാചകന്മാരെപ്പോലെ തന്നെ തീർച്ചയായും അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെയാണെന്ന് അള്ളാഹു സ്ഥാപിക്കുകയാണ്. വക്കാന ലൂത്ത് ഇബ്നു അഖി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറ മഅഹു മിനൽ ഇറാഖ്. തഫ്സീറുകളിൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സഹോദര പുത്രനായിരുന്നു ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം ഇബ്രാഹിം നബിയോടൊപ്പം ഇറാഖിൽ നിന്ന് ഹിജറ പോയി. വസ്തഖറ ഫിഷ്ഷാം, അങ്ങനെ ഷാമിലേക്ക് യാത്ര പോവുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. വനബ്ബഅഹു അല്ലാഹു തആല വഅർസലഹു ഇലാ തിൽക്കൽ ഖുറാ വകാനു ഖൗമു സൂഇൻ. ആ പ്രദേശത്തേക്ക് അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിച്ചു. ആ ജനത വളരെ മോശമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. കാനു മഅശ്ശിർക്കിഹിം യഅതൂനൽ ഫാഹിഷത അല്ലതി ഇബ്തദഊഹ മാ സബഖഹും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്ന അതിഗുരുതരമായ പാപത്തോടൊപ്പം തന്നെ അവർ സദാചാരവിരുദ്ധമായ രൂപത്തിൽ സ്വവർഗരതിയിൽ ഏർപ്പെട്ട ആളുകളുമായിരുന്നു. വഹിയ അൽ ഇസ്തിഗ്നാഉ ബിവത്വഇ റിജാലി അനിൻ നിസാ. അവർ സ്ത്രീകൾക്കു പകരം തങ്ങളുടെ കാമ പൂർത്തീകരണത്തിന് പുരുഷന്മാരെയായിരുന്നു സമീപിച്ചിരുന്നത്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയെ ആ ദുർവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, അവരെ ബോധവൽക്കരിച്ചു. അല്ലാഹുവല്ലാത്ത ഒരാളെയും ഒരു സൃഷ്ടിയെയും വിളിച്ചു പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ പാടില്ല എന്ന പ്രബോധന പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ ദുർവൃത്തിക്കെതിരിൽ അദ്ദേഹം ആ ജനതയെ ബോധവൽക്കരിച്ചു. ലാക്കിന്നൽ ഖൗം അസറു വസ്തക്ബറു ഇസ്തിക്ബാറാ. പക്ഷേ ആ ജനത അവരുടെ ഈ നീചവൃത്തിയിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വാക്കുകൾക്ക് ഒരു വിലയും അവർ കൽപ്പിച്ചില്ല. അല്ലാമ സഅദി റഹ്മഹുള്ളാ പറയുന്നു, വഇന്ന അബ്ദന ലൂത്തൻ ഇസ്തഫൈനാഹു ഫജഅൽനാഹു മിനൽ മുർസലീൻ. നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ലൂത്തിനെ നാം തെരഞ്ഞെടുത്തു, അദ്ദേഹത്തെ നാം ദൂതന്മാരിൽ ഉൾപ്പെട്ട ആളാക്കുകയും ചെയ്തു. തൻ്റെ ജനതയിൽ ഉണ്ടായിരുന്ന സ്വവർഗരതിക്കെതിരെ അദ്ദേഹം നിരന്തരമായി ആ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളായി സൂറത്തുൽ അഅ്റാഫിലെ 80-ാമത്തെ വചനത്തിൽ കാണാം, അതഊനൽ ഫാഹിഷ, നിങ്ങൾ ഈ നീചവൃത്തി പ്രവർത്തിക്കുകയാണോ, നിങ്ങളത് ചെയ്യുകയാണോ. യഅനി ഇസ്തഖറ ഫുഹ്ഷുഹ ഫീ ഫിത്വരിന്നാസ്, ഇത് പ്രകൃതി വിരുദ്ധമായൊരു പ്രവർത്തനമാകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അൽഫാഹിഷ എന്ന വാക്ക് തന്നെ പ്രയോഗിച്ചതെന്ന് കാണാൻ സാധിക്കും. തുഫീദു തഖ്ബീഹ വത്തഅലീമ, ആ പ്രവർത്തനത്തെ അതിനീചമാണെന്ന് അവരോട് പറയുകയും അത് ഗുരുതരമായ പാപമാണെന്നും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. വലാ ശക്ക അന്ന ഫാഹിഷത്തല്ലവാത് അഅ്ലമു മിൻ ഫാഹിഷത്തി സിന. മുഫസ്സിരീങ്ങൾ പറയുന്നു, വ്യഭിചാരത്തേക്കാൾ ഗുരുതരമാകുന്നു സ്വവർഗരതി എന്ന നീചമായ പ്രവർത്തനം. അള്ളാഹുവിൻ്റെ പ്രകൃതിയെ, അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമത്തെ തകിടം മറിക്കുന്ന, അതിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പ്രവർത്തനമാകുന്നു അത്. അദ്ദേഹം തന്നെ ചോദിച്ചു, സൂറത്തു ഷുഅറയിലെ 165-166 ആയത്തുകളിൽ കാണാം, അതഅതൂനദ്ദുക്റാന മിനൽ ആലമീൻ, നിങ്ങൾ ലോകരിൽ പുരുഷന്മാരെയാണോ സമീപിക്കുന്നത്,
1: വതദറൂന മാ ഖലഖ ലകും റബ്ബുകും മിൻ അസ്വാജികും ബൽ അൻതും ഖൗമുൻ ആദൂൻ, വതദറൂന മാ ഖലഖ ലകും റബ്ബുകും മിൻ അസ്വാജികും,
0: നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ച നിങ്ങളുടെ ഇണകളെ നിങ്ങൾ വിട്ടേക്കുകയും ആണോ,
1: ബൽ അൻതും ഖൗമുൻ ആദൂൻ,
0: അല്ല, നിങ്ങൾ അതിരുവിട്ടു പ്രവർത്തിക്കുന്ന ഒരു ജനവിഭാഗമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അല്ലാഹു നിശ്ചയിച്ച പ്രകൃതി നിയമത്തെ അതിനു വിരുദ്ധമായിക്കൊണ്ട്, അതിന് കീഴ്മേൽ മറിച്ചുകൊണ്ടാണ് ഈ ദുർവൃത്തിയിൽ അവർ ഏർപ്പെട്ടത്. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. ഏറ്റവും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ പോലും സ്വവർഗരതിയെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് നിയമപരിരക്ഷ ലഭിക്കാൻ വേണ്ടി വാദിക്കുന്ന, ഏറ്റവും വിദ്യാസമ്പന്നരെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും രംഗത്തു വരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയോട് ചോദിച്ച ചോദ്യം ഇന്നും പ്രസക്തമാകുന്നത്. യഥാർത്ഥത്തിൽ ശുദ്ധപ്രകൃതിക്ക് വിരുദ്ധമായ ഇത്തരം നീചവൃത്തികളെ മാനവികത സ്വീകരിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, മനുഷ്യരുടെ ശുദ്ധപ്രകൃതിയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റായ കാര്യമാകുന്നു. തുടർന്ന് 134-ാമത്തെ വചനത്തിൽ,
1: إِذْ نَجَّيْنَاهُ وَأَهْلَهُ أَجْمَعِينَ,
0: إِذْ نَجَّيْنَاهُ, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക,
1: وَأَهْلَهُ,
0: തൻ്റെ സ്വന്തക്കാരെ അഥവാ സ്വന്തം വീട്ടുകാരെയും,
1: أَجْمَعِينَ,
0: മുഴുവനായും. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നീചവൃത്തിയിൽ ഏർപ്പെട്ട, സ്വവർഗരതിയിൽ ഏർപ്പെട്ട ആ ജനതയെ അദ്ദേഹം നിരന്തരമായി ഓർമ്മിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടും ആ തിന്മയിൽ നിന്ന് പിന്മാറാത്ത ആ സമൂഹത്തെ അല്ലാഹു ശിക്ഷിച്ചു എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. എന്നാൽ ആ ശിക്ഷയിൽ നിന്ന്, അവർക്കിറങ്ങിയ ശിക്ഷയിൽ നിന്ന് അല്ലാഹു ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും രക്ഷപ്പെടുത്തി. അന്നല്ലാഹ സുബ്ഹാനഹു വതആല യുനജ്ജില്ലദീന തഖൗ ബിമഫാസതിഹിം വഅന്നല്ലാഹ നജ്ജാ ലൂതൻ വഅഹ്ലഹു ഇല്ലംറഅത, അല്ലാഹു തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ച ആളുകളെ ഏത് കാലഘട്ടത്തിലും അവരെ രക്ഷപ്പെടുത്തിയതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്രകാരം അല്ലാഹുവിൻ്റെ പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ആളുകളെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തി.
1: ഇല്ലം റഅതഹു,
0: അദ്ദേഹത്തിൻ്റെ ഭാര്യയൊഴികെ. അന്നഹു യംബഗീലിൽ ഇൻസാനിൽ മുഅ്മിൻ
1: അൻ യഗ്ലിബ ജാനിബ റജാഇ ഇദാ കാന ഖദ് ഖാമ ബിഹഖില്ലാഹി തആല വദാലിക ഹൈസു നജ്ജല്ലാഹു തആല المؤمنين المخلصين من عباده من عقوبة المكذبين المستكبرين
0: വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹുവിൻ്റെ

ഒരു വൃദ്ധ സ്ത്രീ ഒഴികെ, ഒരു കിഴവി ഒഴികെ, ഫിൽ ഗാബിരീൻ, അവശേഷിച്ച പിന്തി നിന്നവരിൽപ്പെട്ട, അന്നഹു ഖദ് തകൂനുൽ മർഅത്തുൽ കാഫിറത്തു തഹ്ത റജുലിൽ മുഅ്മിൻ മിൻ ഗൈരി അൻ യഅലമ ബിഹാ ലഖൗലിഹി ഇല്ല അജൂസൻ ഫിൽ ഗാബിരീൻ. ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, വിശ്വാസിയായ മനുഷ്യൻ്റെ കൂടെ അയാളറിയാതെ കാഫിറത്തായ സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവാം. എന്നാൽ തൻ്റെ സഹധർമ്മിണി അവിശ്വാസിനിയാണെന്ന് മനസ്സിലായാൽ ഒരു സത്യവിശ്വാസിയും അവളെ ഇഷ്ടപ്പെടാൻ തരമില്ല. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഭാര്യ അവൾ കാഫിറത്താണെന്ന്, അവിശ്വാസിനിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ ഫഖാനതാഹുമാ സൂറത്തു തഹ്രീമിൽ ദീർഘമായ വചനത്തിലെ ഒരു പരാമർശത്തിൽ കാണാം, ഫഖാനതാഹുമാ, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും അതേപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും ഭാര്യമാർ അവർ രണ്ടുപേരെയും വഞ്ചിക്കുകയായിരുന്നു, അഥവാ വിശ്വാസത്തിൻ്റെ കാര്യത്തിലായിരുന്നു ആ വഞ്ചന. വഖദ് ബയ്യനല്ലാഹു സബബ ദാലിക് ഐ സബബ വുഖൂഇൽ അദാബി അലൈഹ, എന്തുകൊണ്ട് ഒരു പ്രവാചകന്റെ പത്നിയായിട്ട് പോലും ആ സമൂഹം ശിക്ഷിക്കപ്പെട്ടപ്പോൾ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഭാര്യ അതിൽ അകപ്പെട്ടു എന്ന് അല്ലാഹു വ്യക്തമാക്കുന്നു. ബി അന്നഹ കാനത് ഖദ് ഖാനത് സൗജഹ ബിൽ കുഫ്രി മിൻ ഗൈരി അൻ യഅലം, കുഫ്രിന്റെ കാര്യത്തിൽ അവൾ തൻ്റെ ഭർത്താവിനെ വഞ്ചിക്കുകയായിരുന്നു. അവൾ വിശ്വാസിനിയാണെന്നായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്, എന്നാൽ തൻ്റെ ഭർത്താവിനെ വഞ്ചിക്കുകയായിരുന്നു അവർ ചെയ്തത്. ഈ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം എന്ന നിലക്ക് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. യംബഗീലിൽ ഇൻസാനി അയ്യ തഫഖദ അഹ്ലഹു വ അയ്യ തഹറ വ അയ്യസ്ബറ ഉമൂറഹും, ഒരാൾ തൻ്റെ ഭാര്യയെക്കുറിച്ച്, തൻ്റെ കുടുംബത്തെക്കുറിച്ച്, അവരുടെ ധാർമ്മിക ബോധത്തെക്കുറിച്ച്, അവരുടെ വിശ്വാസകാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കൽ അനിവാര്യമായ കാര്യമാകുന്നു എന്നത് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാകുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, തീർച്ചയായും നമ്മുടെ ഇണകൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ ഏത് വിശ്വാസമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി നാം അറിയേണ്ടതുണ്ട്. കാരണം യഥാർത്ഥ വിശ്വാസമാണ് സ്വീകരിച്ചതെങ്കിൽ തീർച്ചയായും ആ വിശ്വാസത്തോടുകൂടി, ആ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അതുവഴി നമുക്ക് സ്വർഗത്തിൽ എത്താൻ സാധിക്കും. മറിച്ച് വിശ്വാസം സംശുദ്ധമല്ലെങ്കിൽ, കലർപ്പില്ലാത്ത തൗഹീദ് അല്ല അവർ സ്വീകരിച്ചതെങ്കിൽ, ശിർക്ക് കലർന്ന വിശ്വാസമാണെങ്കിൽ തീർച്ചയായും തങ്ങൾ ചെയ്യുന്ന അമലുകൾ തിരസ്കരിക്കപ്പെടുകയും അതുവഴി നരകത്തിൽ ശാശ്വതമായി കടന്നെരിയുകയും ചെയ്യാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസകാര്യങ്ങൾ, അവരുടെ ധാർമ്മിക ബോധം അത് കൃത്യമായി അറിഞ്ഞിരിക്കൽ ഓരോ ആൾക്കും, ഓരോ കുടുംബനാഥനും അനിവാര്യമാണെന്നത് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഇല്ല അജൂസൻ, ഒരു കിഴവിയൊഴികെ, ഹിയ സൗജതുഹു, അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു, ഹലകത്ത് മഅല്ലദീന ഹലകൂ മിൻ ഖൗമിഹ, ആ സമൂഹം നാശമടഞ്ഞപ്പോൾ, അല്ലാഹു അവരെ നശിപ്പിച്ചപ്പോൾ ആ സ്ത്രീയും ആ കിഴവിയും അതിൽ അകപ്പെട്ടു. ലികുഫ്രിഹ, അവരുടെ അവിശ്വാസം കാരണമായി. മഹാനായ പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി സൂറത്തു ശുഅറയിലെ 169, 170, 71 വചനങ്ങളിൽ കാണാൻ സാധിക്കും. റബ്ബിനജ്ജിനീ വ അഹ്ലി മിമ്മാ യഅമലൂൻ, എന്റെ രക്ഷിതാവേ, എന്നെയും എന്റെ കുടുംബത്തെയും
ഈ ജനങ്ങൾ

0: പ്രവർത്തിക്കുന്ന ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ഫനജ്ജൈനാഹു വഅഹ്ലഹു അജ്മഈൻ. നാം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പൂർണ്ണമായി രക്ഷപ്പെടുത്തി. ഇല്ലാ അജൂസൻ ഫിൽ ഗാബിരീൻ. പിന്തി നിന്നവരിൽപ്പെട്ട ആ കിഴവിയെ ഒഴികെ, അല്ലെങ്കിൽ പിന്തി നിന്നവരിൽപ്പെട്ട ഒരു വൃദ്ധ ഒഴികെ. നേരത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ അജൂസ് എന്ന് അള്ളാഹു പ്രയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചായിരുന്നു. അവിശ്വാസിനിയായത് കാരണമാണ് അവൾ ആ ശിക്ഷയിൽ അകപ്പെട്ടതെന്ന് മറ്റു വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. 136-ാമത്തെ വചനം, സുമ്മ പിന്നെ, ദമ്മർന നാം തകർത്തു, നിശേഷം നശിപ്പിച്ചു, അൽ ആഖരീൻ മറ്റുള്ളവരെ, മറ്റവരെ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമൂഹത്തെ നശിപ്പിച്ചതിനെക്കുറിച്ച് ഈ സൂറത്തിലെ 136-ാമത്തെ വചനത്തിലും സൂറത്തു ഷുഅറയിൽ ഇതേ വചനം അതിലെ 172-ാമത്തെ വചനമായി ആവർത്തിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. ആ സമൂഹത്തെ നാമാവശേഷമാക്കി എന്നാണ് ഖുർആന്റെ പ്രയോഗം. ദമ്മറ എന്ന് പറഞ്ഞാൽ ഒന്നും ബാക്കിയാക്കാത്ത രൂപത്തിൽ പൂർണ്ണമായും തകർത്തു കളഞ്ഞു എന്നർത്ഥം. സഹോദരന്മാരെ, സഹോദരികളെ, പൂർവകാലത്ത് ആ സമൂഹം, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹം ചെയ്തിരുന്ന അതിനീചമായ ദുർവൃത്തിയുടെ കാരണം കൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർ ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയരായി എങ്കിൽ, ഇന്നും പരിഷ്കൃതരെന്ന് അഭിമാനിക്കുന്ന ഈ കാലത്തും അത്തരത്തിൽ സ്വവർഗരതിയെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് നിയമപരിരക്ഷ ലഭിക്കാൻ വേണ്ടി വാദിക്കുന്ന ആളുകൾ എന്തുമാത്രം നീചമായ പ്രവർത്തനത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്നും അള്ളാഹുവിൻ്റെ ശിക്ഷ അവർ ഭയപ്പെടേണ്ടതുണ്ടെന്നും ഈ വചനങ്ങളിൽ നിന്ന് നാം പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥമായ ദൈവീകമായ സന്ദേശങ്ങൾക്ക് വിലകൽപ്പിച്ചുകൊണ്ട് അവ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സഫാത്തിലെ 133 മുതൽ 136 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥറ: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്. അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, വളരെ മധുരപരമായ ഖുർആൻ പാരായണമാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ ഇപ്പോൾ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത്. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 43 മുതൽ 52 വരെ വചനങ്ങളാണ് ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഹാഫിദ് റഅദ് അൽ ഖുർദി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി സൂറത്തുൽ ജിന്നിലെ 3 മുതൽ 9 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരം.
2: വചനം 3. വാക്കർത്ഥം. വ അന്നഹു, നിശ്ചയമായും അത്, കാര്യം. തആല, ഉന്നതമായിരിക്കുന്ന എന്നും. ജദ്ദു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ മഹത്വം. അനുഗ്രഹം. മത്തഹദ, അവൻ ഏർപ്പെടുത്തിയിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. സ്വാഹിബത്തൻ, സഹധർമ്മിണി, തുണക്കാരി, സഹധർമ്മിണിയായ ഭാര്യയെ. വലാ വലദൻ, സന്താനത്തെയുമില്ല.
3: وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا.
2: നമ്മുടെ റബ്ബിന്റെ മഹത്വം ഉന്നതമായതാകുന്നു എന്നും അവൻ സഹധർമ്മിണിയെയാകട്ടെ സന്താനത്തെയാകട്ടെ സ്വീകരിച്ചിട്ടില്ല എന്നും. വചനം 4. വാക്കർത്ഥം. വഅന്നഹു കാന, ആയിരുന്നുവെന്നും. യഖൂലു, പറയും. സഫീഹുന, നമ്മിലെ ഭോഷൻ, വിഡ്ഢി. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ, അല്ലാഹുവിൻ്റെ പേരിൽ. ഷത്വത്ത, അക്രമം, കവിഞ്ഞ അനീതി, വിദൂരമായ വ്യാജം.
3: وَأَنَّهُ كَانَ يَقُولُ سَفِيهُنَا عَلَى اللَّهِ شَطَطًا.
2: നമ്മിലുള്ള ഭോഷൻ അല്ലാഹുവിൻ്റെ പേരിൽ കവിഞ്ഞ അനീതി പറയാറുണ്ടായിരുന്നു എന്നും. വചനം 5. വാക്കർത്ഥം. വഅന്നാ ലനന്ന, നാം ധരിച്ചു എന്നും. അല്ലൻ തഖൂല, പറയുന്നതേയല്ല എന്നും. പറയുകയില്ല തന്നെ എന്നും. അൽ ഇൻസാനു, മനുഷ്യർ. വൽ ജിന്നു, ജിന്നും. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ. കദിബൻ, വ്യാജം, വല്ല കളവും.

മനുഷ്യരും ജിന്നും അള്ളാഹുവിൻ്റെ പേരിൽ നിശ്ചയമായും വ്യാജം പറയുന്നതേയല്ല എന്ന് ഞങ്ങൾ ധരിച്ചുവെന്നും പ്രസ്താവിച്ചു. വചനം 3 മുതൽ 5 വരെയുള്ളതിൻ്റെ വിശദീകരണം. അള്ളാഹുവിന് മക്കളും ഭാര്യയുമുണ്ട് എന്നിങ്ങനെ യാഥാർത്ഥ്യവുമായി വിദൂര ബന്ധം പോലുമില്ലാത്ത വ്യാജങ്ങൾ അവൻ്റെ പേരിൽ മനുഷ്യവർഗമോ ജിന്നുവർഗമോ പറഞ്ഞുണ്ടാക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. ഇപ്പോൾ ഖുർആൻ കേൾക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് അതെല്ലാം വിഡ്ഢിത്തങ്ങളാണെന്നും അള്ളാഹു അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണെന്നും ഞങ്ങൾക്ക് ബോധ്യമായത് എന്ന് സാരം. വചനം 6. വാക്കർത്ഥം. വഅന്നഹു കാന, ആയിരുന്നുവെന്നും. റിജാലുൻ, ചില പുരുഷന്മാർ. ആളുകൾ. മിനൽ ഇൻസി, മനുഷ്യരിൽപ്പെട്ട. യഊദൂന, അവർ അഭയം തേടുമായിരുന്നു, ശരണം തേടുമായിരുന്നു, രക്ഷ തേടുമായിരുന്നു. ബിരിജാലിൻ, ചില പുരുഷന്മാരോട്. മിനൽ ജിന്നി, ജിന്നിൽ നിന്നുള്ള. ഫസാദൂഹും, അങ്ങനെ അതവർക്ക് വർദ്ധിപ്പിച്ചു. റഹഖ, ബാധ. ഗർവ്, ധിക്കാരം, ധാർഷ്ട്യം, വിഡ്ഢിത്തം, അക്രമം.

മനുഷ്യരിൽ നിന്നുള്ള ചില പുരുഷന്മാർ ആളുകൾ ജിന്നുകളിൽ നിന്നുള്ള ചില പുരുഷന്മാരോട് അഥവാ ആളുകളോട് ശരണം തേടാറുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വിഡ്ഢിത്തം അഥവാ ഗർവ് വർദ്ധിപ്പിച്ചു എന്നും. വചനം 7, വാക്കർത്ഥം വ അന്നഹും ലന്നു, അവർ ധരിച്ചു എന്നും. കമാ ലനന്തും, നിങ്ങൾ ധരിച്ചതുപോലെ. അല്ലൻ യബഅസ, എഴുന്നേൽപ്പിക്കുകയില്ല തന്നെ എന്ന്, അയക്കുകയില്ല തന്നെ എന്ന്, നിയോഗിക്കുകയില്ല തന്നെ എന്ന്. അല്ലാഹു അല്ലാഹു, അഹദൻ, ഒരാളെയും.

അല്ലാഹു ഒരാളെയും എഴുന്നേൽപ്പിക്കുന്നതേയല്ല എന്ന് നിങ്ങൾ ധരിച്ചതുപോലെ അവരും ധരിച്ചിരിക്കുന്നുവെന്നും പ്രസ്താവിച്ചു. വചനം 6-7 എന്നിവയുടെ വിശദീകരണം. ജിന്നുകളെക്കുറിച്ചും അവരിലുള്ള ദുഷ്ടവിഭാഗമായ ഷെയ്ത്വാനെ അഥവാ പിശാചിനെക്കുറിച്ചും ഇന്നു പലരിലും കണ്ടുവരുന്നതുപോലെ അറബികൾക്കിടയിലും പല തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. വിജനപ്രദേശങ്ങളായ വല്ല താഴ്വരയിലൂടെയോ മറ്റോ സഞ്ചരിക്കുമ്പോൾ ആ പ്രദേശനിവാസികളായ ജിന്നുകളിൽ നിന്ന് വല്ല ഉപദ്രവമോ ആപത്തോ നേരിട്ടേക്കാമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതിനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി പോകുമ്പോൾ ഈ താഴ്വരയിലെ വിവരമില്ലാത്തവരായ ജിന്നുകളെ സംബന്ധിച്ച് ഇവിടത്തെ നേതാവായ ജിന്നിനോട് ഞങ്ങൾ ശരണം തേടുന്നു എന്ന് അവർ പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നതായാൽ തങ്ങൾക്ക് അവരിൽ നിന്ന് ഉപദ്രവങ്ങളൊന്നും നേരിടുകയില്ലെന്ന് അവർ സമാധാനിക്കുകയും ചെയ്യും. ഇതിനെപ്പറ്റിയാണ് 6-ാം വചനത്തിൽ ജിന്നുകൾ പ്രസ്താവിക്കുന്നത്. ഫസാദൂഹും റഹക എന്ന വാക്യത്തിന് 2 പ്രകാരത്തിൽ അർത്ഥ വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. 1. ആ ശരണം തേടൽ മൂലം ജിന്നുകൾക്ക് മനുഷ്യർ വിഡ്ഢിത്തം വർദ്ധിപ്പിച്ചു, അഥവാ അത് നിമിത്തം അവർക്ക് ഗർവവും ധിക്കാരവും അധികമായിത്തീർന്നു. 2. അതുമൂലം മനുഷ്യർക്ക് ജിന്നുകൾ വിഡ്ഢിത്തം വർദ്ധിപ്പിച്ചു, അഥവാ ജിന്നുകളെക്കുറിച്ചുള്ള ഭയവും അവരോട് ശരണം തേടലും കാരണമായി അവരിൽ ഭോഷ്കും നിഷിദ്ധമായ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു. റഹഖ് എന്ന വാക്കിന് സന്ദർഭോചിതം പല അർത്ഥങ്ങളും വരുന്നതും കർത്താവിൻ്റെയും കർമ്മത്തിൻ്റെയും സ്ഥാനത്ത് നിലകൊള്ളുന്ന 2 സർവനാമങ്ങളിൽ ജിന്നുകളെ കുറിക്കുന്നത് ഏതാണെന്നും മനുഷ്യരെ കുറിക്കുന്നത് ഏതാണെന്നും നിർണയിക്കുന്നതിലുള്ള വ്യത്യസ്ത വീക്ഷണവുമാണ് ഈ ഭിന്നാഭിപ്രായത്തിന് കാരണം. 2 ആയിരുന്നാലും ഉദ്ദേശ്യം വ്യക്തമാണല്ലോ. 7-ാം വചനത്തിൽ അല്ലാഹു ഒരാളെയും എഴുന്നേൽപ്പിക്കുകയില്ല, ലയ്യബ്അസല്ലാഹു അഹദ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അല്ലാഹു ആരെയും റസൂലായി എഴുന്നേൽപ്പിക്കുകയില്ല എന്നും മരണശേഷം അല്ലാഹു ആരെയും 2-ാമത് എഴുന്നേൽപ്പിക്കുകയില്ല എന്നും ആകാവുന്നതാകുന്നു. ഈ 2 പ്രകാരത്തിലും ആ വാക്യത്തിന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുമുണ്ട്. 2 ആയാലും ജിന്നുവർഗവും മനുഷ്യവർഗവും ധരിച്ചു വന്നിരുന്ന ആ ധാരണ തെറ്റാണെന്ന് തങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നുവെന്നത്രേ ജിന്നുകൾ പ്രസ്താവിച്ചതിൻ്റെ സാരം. മനുഷ്യരിലുള്ള ചില അപരിഷ്കൃത വിഭാഗത്തിൻ്റെ പേരാണ് ജിന്നു എന്നും അങ്ങനെ ഒരു പ്രത്യേക വർഗം സൃഷ്ടികളില്ലെന്നും വാദിക്കുന്നവർ തങ്ങളുടെ വാദത്തിന് കൊണ്ടുവരാറുള്ള പൊള്ളയായ തെളിവുകളിൽ ഒന്നാണ് റിജാലും മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്നുള്ള പുരുഷന്മാർ എന്ന വാക്ക്. റിജാലിൻ്റെ ഏകവചനം റജുൽ എന്നാകുന്നു. ഇത് മനുഷ്യന്മാർക്ക് മാത്രമേ പറയാറുള്ളൂവെന്ന് ഇവർ സമർത്ഥിക്കുന്നത് കാണാം. ഈ സമർത്ഥനം കഴമ്പില്ലാത്തതാണെന്നും അത് സമ്മതിച്ചു കൊടുത്താൽ പോലും അതിൽ അവർക്ക് തെളിവിന് വകയില്ലെന്നും സൂറത്ത് ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം പ്രത്യേകം വിവരിച്ചു കഴിഞ്ഞതാണ്. ജിന്നുവർഗത്തെ നിഷേധിക്കുന്നവർക്ക് ജിന്നുകളുടെ പ്രസ്താവനകളായി ഈ സൂറത്തിൽ കാണുന്ന പലതിനെയും ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തങ്ങളുടെ മനസ്സാക്ഷിയെപ്പോലും വഞ്ചിച്ചുകൊണ്ട് തികച്ചും ബാലിശമായ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യേണ്ടി വന്ന ചില ഭാഗങ്ങളാണ് തുടർന്നുള്ള 2 ആയത്തുകളിൽ കാണുന്ന ജിന്നുകളുടെ പ്രസ്താവന. വചനം 8, വാക്കർത്ഥം. വഅന്ന ലമസ്ന, നാം സ്പർശിച്ചു എന്നും തൊട്ടു എന്നും. അസ്സമാ, ആകാശത്തെ. ഫവജദ്നാഹ, അപ്പോൾ നാം അതിനെ കണ്ടെത്തി. മുലിഅത്, അത് നിറയ്ക്കപ്പെട്ട നിലയിൽ. ഹറസൻ, പാറാവുകാരാൽ. ഷദീദൻ, കഠിനമായ ശക്തമായ.
വഷുഹുബ, തീജ്വാലകളാലും ഉൽക്കകളാലും.

നാം ആകാശത്തെ സ്പർശിച്ചു നോക്കി. അപ്പോൾ അത് ശക്തിമത്തായ പാറാവുകാരാലും തീജ്വാലകളാലും നിറയ്ക്കപ്പെട്ടിരിക്കുന്നതായി നാം കണ്ടെത്തിയെന്നും. വചനം 9. വാക്കർത്ഥം വഅന്ന കുന്നാ നഖഉദു, നാം ഇരിക്കാറുണ്ടായിരുന്നുവെന്നും. മിൻഹ, അതിൽ നിന്ന്. മക്കാഇദ, ചില ഇരിപ്പിടം, ചില താവളങ്ങളിൽ. ലിസ്സംഇ, കേൾക്കുവാൻ വേണ്ടി. ഫമൈ യസ്തമിഅ, എന്നാൽ ആരെങ്കിലും ചെവി കൊടുത്താൽ, കേൾക്കാൻ ശ്രമിച്ചാൽ. അൽ ആന, ഇപ്പോൾ. യജിദ് ലഹു, അവൻ തനിക്ക് കണ്ടെത്തും. ഷിഹാബൻ, ഒരു തീജ്വാല. ഉൽക്ക, റസ്വദ, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന.

0: നാം അതിൽ
1: അഥവാ
0: ആകാശത്തിൽ നിന്ന് ചില ഇരിപ്പിടങ്ങളിൽ കേൾക്കുവാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ചെവി കൊടുക്കുന്ന
1: അഥവാ
0: കേൾക്കാൻ ശ്രമിക്കുന്നതായാൽ അവനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീജ്വാലയെ അവൻ കണ്ടെത്തുന്നതാണ് എന്നും പ്രസ്താവിച്ചു. വചനം 8-9 എന്നിവയുടെ വിശദീകരണം. മുൻകാലത്ത് ആകാശത്ത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കയറിച്ചെന്ന് പതിയിരിക്കുകയും ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് വല്ലതും ഉപായത്തിൽ കേൾക്കുകയും അതിൽ വളരെയേറെ വ്യാജങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ വിവരം തങ്ങളുടെ സേവകരും ആരാധകരുമായ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ജിന്നുകളിലെ ദുഷ്ടജനങ്ങളായ പിശാചുക്കളിൽ ഉണ്ടായിരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടുകൂടി അവർക്ക് ആകാശത്തേക്കുള്ള പ്രവേശനം തടയപ്പെട്ടു. പ്രത്യേകം ചില കാവലുകൾ ഏർപ്പെടുത്തപ്പെടുകയും നക്ഷത്രങ്ങളിൽ നിന്നുള്ള ഉൽക്കകളാൽ അവർ എറിഞ്ഞാട്ടപ്പെടുകയും ചെയ്തു. ഇതിനെപ്പറ്റിയാണ് ജിന്നുകളുടെ ഈ പ്രസ്താവന. ഈ വിഷയം ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് വിവരിച്ചിട്ടുള്ളതാണ്. ഈ വിഷയകമായി ഈ വചനങ്ങളടക്കം വന്നിട്ടുള്ള പല ഖുർആൻ വാക്യങ്ങളും നബി വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സൂറത്തു ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം വേണ്ടത്ര വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജിന്നും മനുഷ്യനും ഒരേ വർഗം തന്നെയാണെന്ന വാദക്കാരുടെ ദുർവ്യാഖ്യാനങ്ങളും ദുർന്യായങ്ങളും അവിടെ എടുത്തുകാട്ടി അവയ്ക്കെല്ലാം ശക്തിയുക്തം മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കൂടുതലൊന്നും പ്രസ്താവിക്കേണ്ടുന്ന ആവശ്യമില്ല. ആകാശത്തേക്കുള്ള തങ്ങളുടെ പ്രവേശനം തടയപ്പെട്ടു കണ്ടപ്പോൾ എന്തോ ഒരു പ്രധാന സംഭവം നടന്നിരിക്കുമെന്ന് ജിന്നുകൾ മനസ്സിലാക്കുകയുണ്ടായെന്നും അതെന്തായിരിക്കുമെന്ന് അവർ പല ഭാഗത്തും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവെയാണ് അവരിൽ ഒരു കൂട്ടർ നബിയിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാൻ ഇടയായതെന്നും ഹദീസിൽ വന്നിട്ടുള്ളതും നാം അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി, സൂറത്തുൽ ജിന്നിലെ 3-9 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരം.
3: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണമുണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനെ ശരിക്കും മനസ്സിലാകും. എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്കും.
4: ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
3: അതെ,
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതെ,
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
3: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയില അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 9 ജുസ് ആണ് ബഹുമാന്യ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഷീദ് സുഫി പാരായണം നിർവഹിക്കുന്നത്.

0: നിങ്ങൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 9-ാം ജുസൂ ആണ് ഖത്തമുൽ ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സുഫി.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സുറ ഹദീദ് 19 മുതൽ 24 വരെ വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് താഹ അജുനൈദ്.
1: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
2: വിശ്വാസകാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

وناديناه أن يا إبراهيم قد صدق.

وبشرناه بإسحاق نبيا من الصالحين وباركنا عليه وعلى إسحاق

وإن إلياس لمن المرسلين إذ قال لقومه ألا تتقون

فالتقمه الحوت وهو مليم فلولا أنه كان من المسبحين.

فتول عنهم حتى حين وأبصرهم فسوف يبصرون أفبعذابنا يستعجلون

وتول عنهم حتى حين وأبصر فسوف يبصرون سبحان

العذاب فسخرنا له الريح تجري بأمره رخاء حيث أصاب

إن هو إلا ذكر للعالمين ولتعلمن نبأه بعد حين.

الله أعبد مخلصا له ديني فاعبدوا ما شئتم

قرآنا عربيا غير ذي عوج لعلهم يتقون.

0: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മഅരിജ് 6 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഒമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബ്ഊസി റഹ്മത്തിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബീ അജ്മഈൻ. അമ്മാ ബഅദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ മഅരിജ് 6 ആയത്ത് മുതൽ നോക്കാം. ഇന്നഹും യറൗനഹു ബഈദ, ഇന്നഹും ഇന്ന നൂന് മണിക്ക നന്നായിട്ട് കുന്നത്ത്, യറൗനഹു ചെറിയൊരു മദ്ദ്, യറൗനഹു ബഈദ, വനറാഹു ഖരീബ, യൗമ തകൂനു സമാഉ മദ്ദ് മുത്തസില് കൽ മുഹൽ, വതകൂനുൽ ജിബാലു കൽ ഇഹൻ, വലാ യുസ്അലു ഹമീമുൻ ഹമീമ. ഹമീമുൻ തൻവിൻ ശേഷം ഹ ആണ്, ഇൽഹാറാണ്. യുസ് ഹമീമുൻ ഹമീമ,
3: ഹമീമുൻ ഹമീമ.
2: യുബസ്സറൂനഹും, അവിടെ നിർത്തണം, വഖ്ഫുണ്ട്. യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമ മിൻ അദാബി യൗമി ഇദിം ബിബനീ. മിൻ അദാബ് നുൻസാക്കിന് ശേഷം അയിനാണ്, ഇൽഹാറാണ് നിയമം. മിൻ അദാബി,
3: മിൻ അദാബി.
2: ആ പിന്നെ യൗമി ഇദിൻ, യൗമി ഇദിൻ എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനെ തന്നെ ഓതണം, യൗമ അല്ല, യൗമി ഇദിംബി, യൗമി ഇദിംബി. തൻവിന് ശേഷം ബ ആണ്, അപ്പോൾ അതിനെ മീമാക്കി മാറ്റി കുന്നത്തോടു കൂടി ഉച്ചരിക്കണം. യൗമി ഇദിം ബിബനി,
3: യൗമി ഇദിം
2: ബിബനി, വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതീ തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീഹി. വമൻ ഫിൽ അർളി, തൻവിൻ നൂൻ സാക്കിനക്ക് ശേഷം ഫ ആണ്, ഇഖ്ഫാ. അപ്പോൾ നന്നായിട്ട് മണിക്കുക. പിന്നെ ജമീഅൻ സുമ്മ, അതും അങ്ങനെ തന്നെ ഇഖ്ഫാ. പിന്നെ വീണ്ടും അതാ സുമ്മ മീമ ശബ്ദതയാണ്. യുഞ്ചി,
3: യുഞ്ചി.
2: കല്ല إنها لظى, إن لظى نزاعة للشوى. نزاعة تنوين شاشن لامان أبو وطم مانيكادة دلا بشي إرتبقى إدغام بلاغن തദ്ഉ മൻ അദ്ബറ മൻ അദ്ബറ. നൂനുസാക്കിന് ശേഷം ഹംസാണ് മൻ അദ്ബറ ഇൽഹാർ മൻ അദ്ബറ വജമ ഫഔഹ ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദ മസ്സഹു ശർറ ജസൂഅ ഇദ മസ്സഹു ഖൈറ മനൂഅ ഇല്ല മുസല്ലീൻ അല്ലദീനഹും അല സ്വലാത്തിഹിം ദാഇമൂൻ والذين دائمون مد متصل والذين في أموالهم حق حق معلوم حق ما تنوين ششم ميمان نانايت منكيا إدغام بغنى للسائل والمحروم أترمدي نيو أدام إنهم يرونه أرنوك أرام تايتم دل

0: يوم تكون السماء كالمهل
1: وتكون الجبال كالعهن.

0: യസ്അലു ഹമീമുന്നാണ്, ഹമീമനല്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമ,
1: വലാ യസ്അലു ഹമീമുൻ ഹമീമ.
0: യുബസ്സറൂനഹും,
1: യുബസ്സറൂനഹും.

0: المحروم
1: للسائل والمحروم.
0: وآخر دعوانا الحمد لله رب العالمين.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറ മആരിജിന്റെ 6 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ്. അവതരിപ്പിച്ചത് മുബാർക് ബിൻ ഒമർ.
3: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത് തഹസീൻ പ്രോഗ്രാമിലേക്ക് സൂറ അൽ ബക്രയിലെ 137 മുതൽ 139 കൂടിയ വചനങ്ങളാണ് അവതരണം. ഹാഫിൽ അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 137, 138, 139 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്.

0: ولكم أعمالكم ونحن له مخلصون.
1: പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങൾ. ഫഇൻ ആമനു, ഇവിടെ ഓതുന്ന സമയത്ത് ഫഇൻ ആമനു, ഫഇൻ ആമനു, ഫഇൻ ആമനു എന്നല്ല പറയുക. ഫഇൻ അ, സാക്കിന നൂനു ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ, വെളിവാക്കി, അഥവാ ഹംസയെല്ലാം കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഫഇൻ ആമനു ബിമിസ്ലി, ഫ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ബിമിസ്ലി സീനല്ല ഫ, ബിമിസ്ലി. മാ ആമൻതും മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ ലഫിന് ശേഷം ഹംസ, അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്. അതുപോലെ ആമൻതും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാ ബിഗുന്ന. ആമൻതും ബിഹി, സാക്കിന മീമിന് ശേഷം ബാ, ഇഖ്ഫാ ശഫവി, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അവ്യക്തമാക്കി. ആമൻതും ബിഹി. ഫഖദിഹ്തദൗ, ശ്രദ്ധിക്കണം, ഫഖദിഹ്തദൗ, ഫഖദിഹ്തദൗ, ഇങ്ങനെയാണ് പറയേണ്ടത്.

0: ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് ആയിരിക്കണം. ഷിഖാഖ് ഖാഫ് ശരിക്കും കേൾക്കണം. രണ്ടും ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗം സമീഉൽ അലീം എന്നല്ല പറയേണ്ടത്, അസ്സമീഉൽ വഹുവ സമീഉൽ അലീം. അടുത്ത ആയത്ത് സിബ്ഗത്തുല്ലാഹ്, സിബ്ഗ സ്വാദ്. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. സൈ സാ സൈ സു എസ് സിബ്ഗ സിബ്ഗ ഗൈന് തൊണ്ടയുടെ മുഗൾ ഭാഗം. സിബ്ഗത്തുല്ലാഹ് നിർത്തുകയാണെങ്കിൽ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം. കൂട്ടി ഓതുമ്പോൾ സിബ്ഗത്തുല്ലാഹി വമൻ ഇങ്ങനെ. വമൻ അഹ്സനു ഇസ്ഹാർ ചെയ്യണം. ഓതുമ്പോൾ വമൻ അഹ്സനു, വമൻ അഹ്സനു എന്ന് ഓതരുത്. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ. നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക, സ്വാദ് ഗൈന് ബാഇന ഖൽഖലയും ചെയ്യണം, ശരിക്കും കേൾക്കണം. സിബ്ഗ കൂട്ടി ഓതുമ്പോൾ സിബ്ഗത്തു വനഹ്നു ഇങ്ങനെ. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സിബ്ഗത്തു വനഹ്നു വനഹ്നു ലഹു വനഹ്നു ഹ തൊണ്ടയുടെ മധ്യഭാഗം. വനഹ്നു ലഹു ആബിദൂൻ ആബിദൂൻ ഐൻ ഉച്ചാരണം ശ്രദ്ധിക്കണം. ആബിദൂൻ അല്ല ആബിദൂൻ. ഖുൽ അതുഹജ്ജൂനന ഖുൽ ഖാഫ് ഖുൽ ഖുല്ലതു എങ്ങനെ ഓതരുത്? ഖാഫ് ഖാ ഖീ ഖു അഖ് ഖുൽ തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞുള്ള ഭാഗം ചെറുനാക്ക്. ഖുൽ അതുഹ അതുഹ അതുഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം. അതോടൊപ്പം മദ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുഹജ്ജൂനന മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദുണ്ട്, ജീമിൽ ഷദ്ദുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതുമാത്രമല്ല, ഇത് അതുഹജ്ജൂനന ഒരു കെലിമത്ത്, ഒരു പദമാണത്, ഒരക്ഷരമല്ലല്ലോ. അതുകൊണ്ട് തന്നെ മദ് ലാസിം കെലിമി മുസഖ്ഖൽ എന്നാണ് അതിൻ്റെ പേര്. നിർബന്ധമായിട്ടും നീട്ടണം. അത് കെലിമത്താണ്, മുസഖ്ഖലാണ്. മുസഖ്ഖൽ മീൻസ് ഷദ്ദുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആറ് ഹർക്കത്ത് വരെ നിർബന്ധമായിട്ടും നീട്ടേണ്ടതാണത്. അതുഹജ്ജൂനന ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും വഹുവ റബ്ബുനാ വറബ്ബുക്കും ബാഇന് ബൊമ്മാണ്, ശ്രദ്ധിക്കണം. വലനാ അഅ്മാലുനാ വലനാ ഇവിടെ മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്.
1: أعمالنا ولكم أعمالكم ولكم أعمالكم
0: ഇവിടെക്ക് ഹംസയും ഐനും അടുത്തടുത്താണ് ഉള്ളത്. മഖ്റജിലും അടുത്താണ്, തൊണ്ടയുടെ താഴെ ഭാഗം ഹംസ, ഐന് തൊണ്ടയുടെ മധ്യഭാഗം. അതുകൊണ്ട് ശ്രദ്ധിക്കണം.
1: أعمالنا ولكم أعمالكم أعمالكم ونحن له مخلصون مخلصون خاء صاد
0: ഇത് അക്ഷരങ്ങളുടെ ഉച്ചാരണം ശ്രദ്ധിക്കുക ഇൻഷാല്ലാഹ്.
1: فَإِنْ آمَنُوا بِمِثْلِ مَا آمَنْتُمْ بِهِ فَقَدِ اهْتَدَوْا وَإِنْ تَوَلَّوْا فَإِنَّمَا هُمْ فِي شِقَاقٍ

أمثالكم ونحن له مخلصون. سورة البقرة إلى 137, 138, 139 ആയത്തുകളാണ് ഓതിക്കൽപ്പിച്ചത്. ബാറക അള്ളാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറ ബക്കറയിലെ 137 മുതൽ 139 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സൂറത്തുൽ ഖമർ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
5: ബിസ്മില്ലാ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: نور أضل على الحياة رحيما.
4: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ ഇനി മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 543-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 543-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രഭാതത്തിന്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മക്കയിലെ ഫജ്ർ നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിലേക്ക് സ്വാഗതം. പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന ഹറമേൻ ലൈവ് ആരംഭിക്കുകയാണ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

وهموا بإخراج الرسول وهم بدأوكم أول مرة أتخشونهم؟ أتخشونهم؟

0: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് തൗബയിലെ 6 മുതൽ 22 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗരിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين.
1: ബാർക്ക് അല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് ആരിഖ്, സൂറത്തീൻ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.

0: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അള്ളാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു അൽ മുഅല്ലിം. ഇന്നത്തെ അൽ മുഅല്ലിമിൽ സൂറത്തുൽ ബഖറയിലെ 133 മുതൽ 136 കൂടിയ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനീജി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 133 മുതൽ 136 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം മനസ്സിലാക്കിയത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
1: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി സൂറത്തുൽ ജിന്നിലെ 3 മുതൽ 9 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരം.
1: വചനം 3. വാക്കർത്ഥം. വ അന്നഹു, നിശ്ചയമായും അത്, കാര്യം. തആല, ഉന്നതമായിരിക്കുന്ന എന്നും. ജദ്ദു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ മഹത്വം. അനുഗ്രഹം. മത്തഹദ, അവൻ ഏർപ്പെടുത്തിയിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. സ്വാഹിബത്തൻ, സഹധർമ്മിണി, തുണക്കാരി, സഹധർമ്മിണിയായ ഭാര്യയെ. വലാ വലദൻ, സന്താനത്തെയുമില്ല.
2: وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا.
1: നമ്മുടെ റബ്ബിന്റെ മഹത്വം ഉന്നതമായതാകുന്നു എന്നും, അവൻ സഹധർമ്മിണിയെയാകട്ടെ സന്താനത്തെയാകട്ടെ സ്വീകരിച്ചിട്ടില്ല എന്നും. വചനം 4. വാക്കർത്ഥം. വഅന്നഹു കാന, ആയിരുന്നുവെന്നും. യഖൂലു, പറയും. സഫീഹുന, നമ്മിലെ ഭോഷൻ, വിഡ്ഢി. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ, അല്ലാഹുവിൻ്റെ പേരിൽ. ഷത്വത്ത, അക്രമം, കവിഞ്ഞ അനീതി, വിദൂരമായ വ്യാജം.
2: وَأَنَّهُ كَانَ يَقُولُ سَفِيهُنَا عَلَى اللَّهِ شَطَطًا.
1: നമ്മിലുള്ള ഭോഷൻ അല്ലാഹുവിൻ്റെ പേരിൽ കവിഞ്ഞ അനീതി പറയാറുണ്ടായിരുന്നു എന്നും. വചനം 5. വാക്കർത്ഥം. വഅന്നാ ലനന്ന, നാം ധരിച്ചു എന്നും. അല്ലൻ തഖൂല, പറയുന്നതേയല്ല എന്നും. പറയുകയില്ല തന്നെ എന്നും. അൽ ഇൻസാനു, മനുഷ്യർ. വൽ ജിന്നു, ജിന്നും. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ. കദിബൻ, വ്യാജം, വല്ല കളവും.

മനുഷ്യരും ജിന്നും അള്ളാഹുവിൻ്റെ പേരിൽ നിശ്ചയമായും വ്യാജം പറയുന്നതേയല്ല എന്ന് ഞങ്ങൾ ധരിച്ചുവെന്നും പ്രസ്താവിച്ചു. വചനം 3 മുതൽ 5 വരെയുള്ളതിൻ്റെ വിശദീകരണം. അള്ളാഹുവിന് മക്കളും ഭാര്യയുമുണ്ട് എന്നിങ്ങനെ യാഥാർത്ഥ്യവുമായി വിദൂര ബന്ധം പോലുമില്ലാത്ത വ്യാജങ്ങൾ അവൻ്റെ പേരിൽ മനുഷ്യവർഗമോ ജിന്നുവർഗമോ പറഞ്ഞുണ്ടാക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. ഇപ്പോൾ ഖുർആൻ കേൾക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് അതെല്ലാം വിഡ്ഢിത്തങ്ങളാണെന്നും അള്ളാഹു അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണെന്നും ഞങ്ങൾക്ക് ബോധ്യമായത് എന്ന് സാരം. വചനം 6. വാക്കർത്ഥം: വഅന്നഹു കാന, ആയിരുന്നുവെന്നും, രിജാലുൻ, ചില പുരുഷന്മാർ, ആളുകൾ, മിനൽ ഇൻസി, മനുഷ്യരിൽപ്പെട്ട, യഊദൂന, അവർ അഭയം തേടുമായിരുന്നു, ശരണം തേടുമായിരുന്നു, രക്ഷ തേടുമായിരുന്നു, ബിരിജാലിൻ, ചില പുരുഷന്മാരോട്, മിനൽ ജിന്നി, ജിന്നിൽ നിന്നുള്ള, ഫസാദൂഹും, അങ്ങനെ അതവർക്ക് വർദ്ധിപ്പിച്ചു, റഹഖ, ബാധ, ഗർവ്, ധിക്കാരം, ധാർഷ്ട്യം, വിഡ്ഢിത്തം, അക്രമം.

മനുഷ്യരിൽ നിന്നുള്ള ചില പുരുഷന്മാർ ആളുകൾ ജിന്നുകളിൽ നിന്നുള്ള ചില പുരുഷന്മാരോട് അഥവാ ആളുകളോട് ശരണം തേടാറുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വിഡ്ഢിത്തം അഥവാ ഗർവ് വർദ്ധിപ്പിച്ചു എന്നും. വചനം 7, വാക്കർത്ഥം വ അന്നഹും ലന്നു, അവർ ധരിച്ചു എന്നും. കമാ ലനന്തും, നിങ്ങൾ ധരിച്ചതുപോലെ. അല്ലൻ യബഅസ, എഴുന്നേൽപ്പിക്കുകയില്ല തന്നെ എന്ന്, അയക്കുകയില്ല തന്നെ എന്ന്, നിയോഗിക്കുകയില്ല തന്നെ എന്ന്. അല്ലാഹു അല്ലാഹു, അഹദൻ, ഒരാളെയും.

അല്ലാഹു ഒരാളെയും എഴുന്നേൽപ്പിക്കുന്നതേയല്ല എന്ന് നിങ്ങൾ ധരിച്ചതുപോലെ അവരും ധരിച്ചിരിക്കുന്നുവെന്നും പ്രസ്താവിച്ചു. വചനം 6-7 എന്നിവയുടെ വിശദീകരണം. ജിന്നുകളെക്കുറിച്ചും അവരിലുള്ള ദുഷ്ടവിഭാഗമായ ഷെയ്ത്വാനെ അഥവാ പിശാചിനെക്കുറിച്ചും ഇന്നു പലരിലും കണ്ടുവരുന്നതുപോലെ അറബികൾക്കിടയിലും പല തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. വിജനപ്രദേശങ്ങളായ വല്ല താഴ്വരയിലൂടെയോ മറ്റോ സഞ്ചരിക്കുമ്പോൾ ആ പ്രദേശനിവാസികളായ ജിന്നുകളിൽ നിന്ന് വല്ല ഉപദ്രവമോ ആപത്തോ നേരിട്ടേക്കാമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതിനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി പോകുമ്പോൾ ഈ താഴ്വരയിലെ വിവരമില്ലാത്തവരായ ജിന്നുകളെ സംബന്ധിച്ച് ഇവിടത്തെ നേതാവായ ജിന്നിനോട് ഞങ്ങൾ ശരണം തേടുന്നു എന്ന് അവർ പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നതായാൽ തങ്ങൾക്ക് അവരിൽ നിന്ന് ഉപദ്രവങ്ങളൊന്നും നേരിടുകയില്ലെന്ന് അവർ സമാധാനിക്കുകയും ചെയ്യും. ഇതിനെപ്പറ്റിയാണ് 6-ാം വചനത്തിൽ ജിന്നുകൾ പ്രസ്താവിക്കുന്നത്. ഫസാദൂഹും റഹക എന്ന വാക്യത്തിന് 2 പ്രകാരത്തിൽ അർത്ഥ വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. 1. ആ ശരണം തേടൽ മൂലം ജിന്നുകൾക്ക് മനുഷ്യർ വിഡ്ഢിത്തം വർദ്ധിപ്പിച്ചു, അഥവാ അതുനിമിത്തം അവർക്ക് ഗർവവും ധിക്കാരവും അധികമായിത്തീർന്നു. 2. അതുമൂലം മനുഷ്യർക്ക് ജിന്നുകൾ വിഡ്ഢിത്തം വർദ്ധിപ്പിച്ചു, അഥവാ ജിന്നുകളെക്കുറിച്ചുള്ള ഭയവും അവരോട് ശരണം തേടലും കാരണമായി അവരിൽ ഭോഷ്കും നിഷിദ്ധമായ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു. റഹഖ് എന്ന വാക്കിന് സന്ദർഭോചിതം പല അർത്ഥങ്ങളും വരുന്നതും കർത്താവിൻ്റെയും കർമ്മത്തിൻ്റെയും സ്ഥാനത്ത് നിലകൊള്ളുന്ന 2 സർവനാമങ്ങളിൽ ജിന്നുകളെ കുറിക്കുന്നത് ഏതാണെന്നും മനുഷ്യരെ കുറിക്കുന്നത് ഏതാണെന്നും നിർണയിക്കുന്നതിലുള്ള വ്യത്യസ്ത വീക്ഷണവുമാണ് ഈ ഭിന്നാഭിപ്രായത്തിന് കാരണം. 2 ഉദ്ദേശ്യം വ്യക്തമാണല്ലോ. 7-ാം വചനത്തിൽ അല്ലാഹു ഒരാളെയും എഴുന്നേൽപ്പിക്കുകയില്ല, ലയ്യബ്അസല്ലാഹു അഹദ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അല്ലാഹു ആരെയും റസൂലായി എഴുന്നേൽപ്പിക്കുകയില്ല എന്നും മരണശേഷം അല്ലാഹു ആരെയും 2 എഴുന്നേൽപ്പിക്കുകയില്ല എന്നും ആകാവുന്നതാകുന്നു. ഈ 2 പ്രകാരത്തിലും ആ വാക്യത്തിന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുമുണ്ട്. 2 ജിന്നുവർഗവും മനുഷ്യവർഗവും ധരിച്ചു വന്നിരുന്ന ആ ധാരണ തെറ്റാണെന്ന് തങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നുവെന്നത്രേ ജിന്നുകൾ പ്രസ്താവിച്ചതിൻ്റെ സാരം. മനുഷ്യരിലുള്ള ചില അപരിഷ്കൃത വിഭാഗത്തിൻ്റെ പേരാണ് ജിന്ന് എന്നും അങ്ങനെ ഒരു പ്രത്യേക വർഗം സൃഷ്ടികളില്ലെന്നും വാദിക്കുന്നവർ തങ്ങളുടെ വാദത്തിന് കൊണ്ടുവരാറുള്ള പൊള്ളയായ തെളിവുകളിൽ ഒന്നാണ് രിജാലും മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്നുള്ള പുരുഷന്മാർ എന്ന വാക്ക്. രിജാലിൻ്റെ ഏകവചനം റജുൽ എന്നാകുന്നു. ഇത് മനുഷ്യന്മാർക്ക് മാത്രമേ പറയാറുള്ളൂവെന്ന് ഇവർ സമർത്ഥിക്കുന്നത് കാണാം. ഈ സമർത്ഥനം കഴമ്പില്ലാത്തതാണെന്നും അത് സമ്മതിച്ചു കൊടുത്താൽ പോലും അതിൽ അവർക്ക് തെളിവിന് വകയില്ലെന്നും സൂറത്ത് ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം പ്രത്യേകം വിവരിച്ചു കഴിഞ്ഞതാണ്. ജിന്നുവർഗത്തെ നിഷേധിക്കുന്നവർക്ക് ജിന്നുകളുടെ പ്രസ്താവനകളായി ഈ സൂറത്തിൽ കാണുന്ന പലതിനെയും ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തങ്ങളുടെ മനസ്സാക്ഷിയെപ്പോലും വഞ്ചിച്ചുകൊണ്ട് തികച്ചും ബാലിശമായ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യേണ്ടി വന്ന ചില ഭാഗങ്ങളാണ് തുടർന്നുള്ള 2 കാണുന്ന ജിന്നുകളുടെ പ്രസ്താവന. വചനം 8 വാക്കർത്ഥം. വഅന്ന ലമസ്ന, നാം സ്പർശിച്ചു എന്നും തൊട്ടു എന്നും. അസ്സമാ, ആകാശത്തെ. ഫവജദ്നാഹ, അപ്പോൾ നാം അതിനെ കണ്ടെത്തി. മുലിഅത്, അത് നിറയ്ക്കപ്പെട്ട നിലയിൽ. ഹറസൻ, പാറാവുകാരാൽ. ഷദീദൻ, കഠിനമായ ശക്തമായ.
വഷുഹുബ തീജ്വാലകളാലും ഉൽക്കകളാലും.

നാം ആകാശത്തെ സ്പർശിച്ചു നോക്കി. അപ്പോൾ അത് ശക്തിമത്തായ പാറാവുകാരാലും തീജ്വാലകളാലും നിറയ്ക്കപ്പെട്ടിരിക്കുന്നതായി നാം കണ്ടെത്തിയെന്നും. വചനം 9. വാക്കർത്ഥം വഅന്ന കുന്നാ നഖഉദു, നാം ഇരിക്കാറുണ്ടായിരുന്നുവെന്നും. മിൻഹ, അതിൽ നിന്ന്. മക്കാഇദ, ചില ഇരിപ്പിടം, ചില താവളങ്ങളിൽ. ലിസ്സംഇ, കേൾക്കുവാൻ വേണ്ടി. ഫമൈ യസ്തമിഅ, എന്നാൽ ആരെങ്കിലും ചെവി കൊടുത്താൽ, കേൾക്കാൻ ശ്രമിച്ചാൽ. അൽ ആന, ഇപ്പോൾ. യജിദ് ലഹു, അവൻ തനിക്ക് കണ്ടെത്തും. ഷിഹാബൻ, ഒരു തീജ്വാല. ഉൽക്ക, റസ്വദ, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന.

0: നാം അതിൽ
1: അഥവാ
0: ആകാശത്തിൽ നിന്ന് ചില ഇരിപ്പിടങ്ങളിൽ കേൾക്കുവാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ചെവി കൊടുക്കുന്ന
1: അഥവാ
0: കേൾക്കാൻ ശ്രമിക്കുന്നതായാൽ അവനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീജ്വാലയെ അവൻ കണ്ടെത്തുന്നതാണ് എന്നും പ്രസ്താവിച്ചു. വചനം 8-9 എന്നിവയുടെ വിശദീകരണം. മുൻകാലത്ത് ആകാശത്ത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കയറിച്ചെന്ന് പതിയിരിക്കുകയും ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് വല്ലതും ഉപായത്തിൽ കേൾക്കുകയും അതിൽ വളരെയേറെ വ്യാജങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ വിവരം തങ്ങളുടെ സേവകരും ആരാധകരുമായ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ജിന്നുകളിലെ ദുഷ്ടജനങ്ങളായ പിശാചുക്കളിൽ ഉണ്ടായിരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടുകൂടി അവർക്ക് ആകാശത്തേക്കുള്ള പ്രവേശനം തടയപ്പെട്ടു. പ്രത്യേകം ചില കാവലുകൾ ഏർപ്പെടുത്തപ്പെടുകയും നക്ഷത്രങ്ങളിൽ നിന്നുള്ള ഉൽക്കകളാൽ അവർ എറിഞ്ഞാട്ടപ്പെടുകയും ചെയ്തു. ഇതിനെപ്പറ്റിയാണ് ജിന്നുകളുടെ ഈ പ്രസ്താവന. ഈ വിഷയം ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് വിവരിച്ചിട്ടുള്ളതാണ്. ഈ വിഷയകമായി ഈ വചനങ്ങളടക്കം വന്നിട്ടുള്ള പല ഖുർആൻ വാക്യങ്ങളും നബി വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സൂറത്തു ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം വേണ്ടത്ര വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജിന്നും മനുഷ്യനും ഒരേ വർഗം തന്നെയാണെന്ന വാദക്കാരുടെ ദുർവ്യാഖ്യാനങ്ങളും ദുർന്യായങ്ങളും അവിടെ എടുത്തുകാട്ടി അവയ്ക്കെല്ലാം ശക്തിയുക്തം മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കൂടുതലൊന്നും പ്രസ്താവിക്കേണ്ടുന്ന ആവശ്യമില്ല. ആകാശത്തേക്കുള്ള തങ്ങളുടെ പ്രവേശനം തടയപ്പെട്ടു കണ്ടപ്പോൾ എന്തോ ഒരു പ്രധാന സംഭവം നടന്നിരിക്കുമെന്ന് ജിന്നുകൾ മനസ്സിലാക്കുകയുണ്ടായെന്നും അതെന്തായിരിക്കുമെന്ന് അവർ പല ഭാഗത്തും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവെയാണ് അവരിൽ ഒരു കൂട്ടർ നബിയിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാൻ ഇടയായതെന്നും ഹദീസിൽ വന്നിട്ടുള്ളതും നാം അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി, സൂറത്തുൽ ജിന്നിലെ 3-9 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരം.
3: ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്ത് 44-47 വരെ വചനങ്ങളുടെ ആശയ പഠനം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. على سرر متقابلين.
5: സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 44-ാമത്തെ വചനമാണ് കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനത്തെക്കുറിച്ചുള്ള ഏതാനും വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികൾക്ക് നൽകുന്ന സ്വർഗീയമായ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ വചനത്തിലെ പരാമർശം. അതിൽ അഭിമുഖമായി ഇരിക്കുമെന്ന് പറയുന്നതിൽ ചില കാര്യങ്ങൾ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. സ്വർഗവാസികൾ തമ്മിൽ ഉള്ളു തുറന്ന സ്നേഹമുള്ളവരായിരിക്കും. പകയോ വിദ്വേഷമോ വെറുപ്പോ അസൂയയോ അവരെ ഒരു തരത്തിലും അവരുടെ മനസ്സിലുണ്ടാവുകയില്ല. ലി അന്നഹു മുതഖാബിലൂന ലാ യുവല്ലി അഹദുഹും ഖഫാഹുലിൽ ആഖർ. ഒരാളും തൻ്റെ പുറം മറ്റൊരാൾക്ക് മുകൾ മുമ്പിലേക്ക് തിരിഞ്ഞിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. കദാലിക അയ്യദൻ യദുല്ലു അലാ സഅത്തിൽ മജാലിസി ലി അന്നഹും ഇദാ കാനു കസീരീൻ വസ്വാറു മുതഖാബിലീൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊന്ന്, ആ സ്വർഗം വിശാലമാണെന്നും ആ വചനം അറിയിക്കുന്നു. അതുകൊണ്ടാണ് അവർ പരസ്പരം അഭിമുഖമായിട്ടിരിക്കുമെന്ന് പറയുമ്പോൾ അതിൽ ആ സ്ഥലത്തിൻ്റെ വിസ്തൃതിയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം. കാരണം ഇദൻ ഫൽ മജാലിസു വാസിഅതുൻ മഹുമാ ജാഅ മിനൻ നാസി ഫഇന്നഹ തസഉഹും. എത്ര മനുഷ്യർ സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചാലും അവരെക്കൊണ്ടൊരിക്കലും സ്വർഗം വീർപ്പ് മുട്ടുന്നതല്ല, അതിവിശാലമാകുന്നു സ്വർഗലോകം. വല്ലാഹിറു അന്ന ജുലൂസൽ ഇൻസാനി മഅ അഹ്ലിഹി വ ഖാസ്വതിഹി അലാ ഹാദൽ വജ്ഹി മുതഖാബിലീന ലികമാലി അദബിഹിം. തൻ്റെ സ്നേഹജനങ്ങളോട് ഒന്നിച്ച്, തൻ്റെ കുടുംബത്തോടൊന്നിച്ച്, തൻ്റെ ഭാര്യമാരോടൊന്നിച്ച് അങ്ങനെ ഇരിക്കുന്നവർ തീർച്ചയായും മര്യാദ പാലിക്കുന്നവരാകുന്നു, അദബ് പാലിക്കുന്നവരാകുന്നു എന്ന് ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് ഉസൈമി റഹ്മഹുള്ള എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ലാ മുതദാബിരീന വദാലികലിൽ മഹബ്ബത്തി വൽ മവദ്ദ, അഭിമുഖമായിട്ടിരിക്കുമെന്നല്ല അല്ലാതെ പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ പുറം തിരിഞ്ഞിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്താ കാരണം? പരസ്പരമുള്ള സ്നേഹമാണതിന് കാരണം. അല്ലത്തീ മലഅത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പരസ്പരമുള്ള സ്നേഹമാണതിന് കാരണം. സൂറത്തുൽ ഹിജ്റിലെ 47-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനാ മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുരിം മുതഖാബിലീൻ. വനസഅനാ, നാം ഊരിക്കളഞ്ഞിരിക്കുന്നു, മാ ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ള, മിൻ ഗില്ലിൻ, വിദ്വേഷത്തിൽ നിന്ന്, പകയിൽ നിന്ന്, ഇഖ്വാനൻ, പരസ്പരം സഹോദരന്മാരായ നിലയിലായിരിക്കും അവർ. അലാ സുറുരിം മുതഖാബിലീൻ, കട്ടിലുകളിൽ, സ്വർഗീയ കട്ടിലുകളിൽ അഭിമുഖമായി ഇരിക്കുന്നവരായ നിലയിൽ. സൂറത്തു ഹിജ്റിലെ ഈ വചനം അവരുടെ മനസ്സിൽ പരസ്പരം സ്നേഹമുണ്ടാകും, ശത്രുതയോ വിദ്വേഷമോ വെറുപ്പോ അവരുടെ മനസ്സിനെ പിടികൂടുകയില്ല എന്ന് വ്യക്തമാക്കുന്നു. ഫലമ്മാ തഹുറത്തു ഖുലൂബുഹും തഖാബലത്ത് വുജൂഹുഹും, ഹൃദയങ്ങൾ ശുദ്ധമായതുകൊണ്ട് തന്നെ അവരുടെ മുഖങ്ങൾ പരസ്പരം അഭിമുഖമായിട്ടിരിക്കുന്നു. ലിഅന്ന തദാബുറ ലാ യകൂനു ഇല്ലാ മിനൽ അദാവത്തി വൽ ബഗ്ദാഇ, കാരണം ഈ പിന്തിരിഞ്ഞിരിക്കുക, പുറംതിരിഞ്ഞിരിക്കുക എന്നത് വെറുപ്പിൽ നിന്നും വിദ്വേഷത്തു നിന്നുമല്ലാതെ ഉണ്ടാവുകയില്ല. അല്ലത്തി മലഅത് അൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന, ഇന്ന് മനുഷ്യർക്കിടയിൽ കാണുന്ന വിദ്വേഷം, വെറുപ്പ് എന്നതൊക്കെ അത് പരസ്പരം ഒന്നിച്ചിരിക്കാൻ തടസ്സമാകുന്ന കാര്യമാണ്. തിരുമേനി പറഞ്ഞു, പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ലാ തഹസദു വലാ തബാഗദു വലാ തദാബറു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്, നിങ്ങൾ പരസ്പരം വെറുപ്പ് കാണിക്കരുത്, നിങ്ങൾ പരസ്പരം പുറം തിരിഞ്ഞിരിക്കരുത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ സ്വർഗവാസികളെ അള്ളാഹു പരിചയപ്പെടുത്തിയത് അവർ സ്വർഗത്തിൽ പരസ്പരം അഭിമുഖമായിക്കൊണ്ട് സ്വർഗീയ കട്ടിലുകളിൽ ഇരിക്കുന്നവരായിരിക്കും. അലാ സുറുരിൻ, കട്ടിലുകളിൽ മുതഖാബിലീൻ, പരസ്പരം അഭിമുഖമായിട്ടിരിക്കുന്നവരായിരിക്കും. 45-ാമത്തെ വചനം, യുതാഫു അലൈഹിം ബികസിം മിം മഈൻ. ത്വാഫ എന്ന് പറഞ്ഞാൽ ചുറ്റി, ചുറ്റിക്കറങ്ങി എന്നാണ് അർത്ഥം. ത്വാഫ യതൂഫു തവാഫ്, അതിൽ നിന്നാണ് യുത്വാഫു എന്ന് വരുന്നത്. ചുറ്റിക്കറങ്ങപ്പെടും, അതിൻ്റെ മജ്ഹൂൽ രൂപമാണ്, ഫിഅലുൻ മബ്നിയുൻ ലിൽ മജ്ഹൂലി. യുത്വാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും അഥവാ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ബികസിൻ, പാനപാത്രങ്ങളെക്കൊണ്ട്, മിം മഈൻ, ഒഴുകുന്ന തെളിനീരിനാലുള്ള, ഉറവ് വെള്ളത്താലുള്ള, അഥവാ സ്വർഗീയമായ ഉറവു ജലത്താലുള്ള നിറഞ്ഞ പാനപാത്രവുമായി അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും. സൂറത്തു തൂറിൽ കാണാം, യതൂഫു അലൈഹിം ഗിൽമാനുൻ ലഹും കഅന്നഹും ലുഉലുഉൻ മക്നൂൻ. ആ സ്വർഗവാസികളിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ഗിൽമാനുൻ ലഹും, അവരെ പരിചരിക്കാനുള്ള കുട്ടികൾ, കഅന്നഹും അവർ ലുഉലുഉം മക്നൂൻ, ഒളിപ്പിച്ചു വെക്കപ്പെട്ട ചിപ്പികളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുകളെപ്പോലെയുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഇൻസാനിൽ കാണാം, വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഉലുഉം മൻസൂറ. സ്വർഗ്ഗക്കാരിലൂടെ കുട്ടികൾ, സ്ഥിരവാസം നൽകപ്പെട്ട കുട്ടികൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അവരെ നീ കണ്ടാൽ നീ വിചാരിച്ചു പോകും വിതറപ്പെട്ട മുത്തുകളാണെന്ന്. ഈ ആളുകളെക്കുറിച്ചാണ് യുതാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും, ബികഅസിം മിൻ മഈൻ, സ്വർഗത്തിലെ ഒഴുകുന്ന തെളിനീരിനാലുള്ള കപ്പുകൾ കൊണ്ട് എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചത്. ഫഇദാ കാന ഹാദാ ജമാലുൽ ഖാദിമി ഫമാ ബാലുക ബിജമാലിൽ മഖ്ദൂം. ചില മുഫസ്സിരീങ്ങൾ പറയാണ്, സ്വർഗത്തിൽ പരിചരിക്കുന്ന പരിചാരകർ ഇത്ര മനോഹരമുള്ള, ഏറ്റവും സൗന്ദര്യമുള്ള ആളുകളാണെങ്കിൽ ആരെയാണോ അവർ പരിചരിക്കുന്നത് അവരുടെ സൗന്ദര്യം എന്തുമാത്രമായിരിക്കും. ബികഅസിം മിൻ മഈൻ ഖാലു അൽകഅസു ഇസ്മുൻ ലിൽ ഖദഹി അൽമൽആ ബിൽ ഖംറ്. അറബി ഭാഷയിൽ കഅസ് എന്ന് പറയാറുള്ളത് പാനീയം നിറച്ചുവെച്ച കപ്പിനാകുന്നു. എന്നാൽ പാനീയം നിറച്ചു വച്ചിട്ടില്ലെങ്കിൽ അതിന് കഅസ് എന്ന് പ്രയോഗിക്കാറില്ല. ഫൽ ഖദുഹു ലാ യുസമ്മ കഅസൻ ഇല്ലാ ഇദാ കാന മലീഅൻ ഖംറ. കള്ള് നിറച്ചു വച്ച പാനപാത്രത്തിനാണ് കഅസ് എന്ന് അറബികൾ ഉപയോഗിക്കാറുള്ളത്. അള്ളാഹു സ്വർഗീയ പാനീയത്തെക്കുറിച്ച് പറയുന്നത് സൂറത്ത് മുഹമ്മദിൽ കാണാം. മസലുൽ ജന്നതില്ലതി വുഇദൽ മുത്തഖൂൻ, സത്യവിശ്വാസികൾക്ക്, തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ ഉദാഹരണം.
4: ഫീഹ അൻഹാറും മിമ്മാ,
5: ആ സ്വർഗത്തിൽ വെള്ളത്തിന്റെ നദികളുണ്ട്. ഗൈരി ആസിനിൻ, കലർപ്പില്ലാത്ത വെള്ളമൊഴുകുന്ന നദികൾ.
4: വ അൻഹാറും മിൻ ലബനിൽ ലം യതഗയ്യർ ത്വഅ്മുഹ്,
5: രുചിഭേദം സംഭവിച്ചിട്ടില്ലാത്ത പാല് ഒഴുകുന്ന നദികൾ.
4: വ അൻഹാറും മിൻ ഖംരി ലദ്ദത്തിൽ ലിശാരിബീൻ,
5: കുടിക്കുന്നവർക്ക് ആനന്ദകരമായ ഹൃദ്യമായ കള്ളിന്റെ നദികൾ.
4: വ അൻഹാറും മിൻ അസലിൻ മുസഫ്ഫാ,
5: കടഞ്ഞെടുക്കപ്പെട്ട തേനിന്റെ അരുവികൾ.
4: വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്,
5: അവർക്ക് ആ സ്വർഗത്തിൽ എല്ലാ ഫലവർഗങ്ങളും അവിടെ ഉണ്ടായിരിക്കും. അതാണ് സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. അപ്പോ അള്ളാഹു ഈ വചനത്തിൽ പറയുന്നു, സ്വർഗവാസികളിലൂടെ സ്വർഗീയ വാസം നൽകപ്പെട്ട, സ്ഥിരവാസം നൽകപ്പെട്ട കുട്ടികൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. യുതാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും. ബികഅസിം മിൻ മഈൻ, തെളിനീർ നിറച്ചുവെച്ച, സ്വർഗത്തിലെ ഉറവു ജലത്തിൽ നിറച്ചു വെക്കപ്പെട്ട ആ പാനപാത്രവുമായി കൊണ്ട്.
4: വൽ കഅസു ഇൻദൽ അറബ് കുല്ലു ഇനാ ഇൻ ഫീഹി ഷറാബുൻ,
5: അറബികൾ കഅസ് എന്ന് പറയാറുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാനീയം നിറച്ച പാത്രത്തിന് വേണ്ടിയാണ്. ഫ ഇല്ലം യക്കുൻ ഫീഹി ഷറാബുൻ, ആ പാനീയം നിറച്ചു വെച്ചിട്ടില്ലെങ്കിൽ ലം യക്കുൻ കഅസൻ, അതിനവർ കഅസ് എന്ന് പറയാറില്ല.
4: വലാക്കിന്നഹു ഇനാ,
5: അതിന് ഇനാ എന്നേ പറയാറുള്ളൂ. ഇമാം തൊബിരി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാകുന്നു അത്. തുടർന്ന് 46-ാമത്തെ വചനം.
4: ബൈദാ ലദ്ദത്തിൽ ലിശാരിബീൻ,
5: ആ പാനീയം ബൈദാ, ഏറ്റവും വെളുത്ത പാനീയമായിരിക്കും. അതാകട്ടെ
4: ലദ്ദത്തിൽ ലിശാരിബീൻ,
5: പാനം ചെയ്യുന്നവർക്ക് അഥവാ കുടിക്കുന്നവർക്ക് ആനന്ദകരമായ, ആസ്വാദ്യകരമായ. സുമ്മ ദക്കർ ഔസാഫഹ ഫഖാൽ ബൈദാ, അള്ളാഹു ആ പാനീയത്തിന്റെ വിശേഷണമായി പറയുന്നു, അത് വെളുത്ത പാനീയമാകുന്നു. അഷദ്ദു ബൈദ് ബൈദ് ബയാദൻ മിനൽ ലബനി, പാലിനേക്കാൾ കടുത്ത വെളുപ്പുള്ള. വൽ ബയാദു അഹ്സനുൽ അൽവാൻ, നിറത്തിൽ വെച്ച് ഏറ്റവും നല്ല നിറമാകുന്നു ഈ അബിയൽ എന്നത്, അല്ലെങ്കിൽ ബൈദ് ബയാദ് എന്നത്. ലദ്ദത്തിൽ ശാരിബി എന്ന് പറഞ്ഞാൽ യതലദ്ദൂന ബിഹ അസ്ന അശ്ർബി വബഅദ്, കുടിക്കുന്നതിനിടയിലും അതിനുശേഷവും അവർ ആസ്വാദനം അനുഭവിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ലദ്ദത്തിൽ ശാരിബീൻ എന്ന് പറഞ്ഞത്. വൽ വാഖിഉ അന്നൽ ആയ ലാ തദുല്ലു അലാ അന്നഹ അഷദ്ദു ബയാദൻ വ ഇന്നമാ ജാഅ അഷദ്ദു ബയാദൻ മിനൽ ലബൻ. ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നൊരു കാര്യം, അതികഠിനമായ വെളുപ്പുള്ളത് എന്നല്ല ആയത്തിൽ പറയുന്നത്, മറിച്ച് പാലിനേക്കാൾ അതികഠിനമായ വെളുപ്പുള്ളത് എന്നാണ്. വ അഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ളത്. വ അത്വയബു മിനൽ റായിഹത്തിൽ മിസ്ക്, അതേപോലെ തന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധം വമിക്കുന്ന, സുഗന്ധപൂരിതമായ ഒന്ന് എന്നാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 6579 ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ ലി അന്നൽ വസ്ഫ ഫിൽ മസ്തരി അബ്ലഗു മിനൽ വസ്ഫ ബിനൽ മുഷ്തഖ് മിനൽ മസ്തർ, അത് കൂടുതൽ ശക്തമായത് എന്നറിയിക്കാൻ വേണ്ടിയാണ് പ്രയോഗിക്കാറുള്ളത്, മസ്തർ രൂപം പ്രയോഗിക്കാറുള്ളത്. ലദ്ദത്തിൽ ലിശാരിബീൻ ഹാദാ മിൻ ബാബി തൗക്കീദ് യഅനി അന്നഹും ഫീ ഹാലി ശുർബിഹിം ഇയാഹ, അത് പാനം ചെയ്യുന്നവർ, കുടിക്കുന്നവർ ആ സന്ദർഭത്തിൽ യതലദ്ദൂന ബിഹാ ബിഖിലാഫി ഖംരി ദുനിയാ, ദുനിയാവിലെ കള്ളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തരം ആസ്വാദനമാണ് അവർ അനുഭവിക്കുന്നത്. ഫ ഇന്നഹ കരീഹത്തുൻ ഇൻദ ശുർബ്, ദുനിയാവിലെ കള്ള് എന്ന് പറഞ്ഞാൽ കുടിക്കുന്നവർക്കത് അരോചകരമായിരിക്കും. പക്ഷേ പല ആളുകളും മദ്യത്തിന് അടിമകളാകുന്ന കാര്യമെന്താണ്? വലാക്കിന്നൽ ഇൻസാൻ യതലദ്ദു ബിഹാ ബിമാ യത്ബഉ അൻഹാ മിനസ്സക്കർ, മത്ത് പിടിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നാലെ ആളുകൾ കൂടുന്നത്. മത്ത് പിടിച്ചവർക്ക് പിന്നെ എന്താണ് ആസ്വാദ്യകരം, എന്ത് ആസ്വാദ്യകരമല്ല എന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. യഥാർത്ഥത്തിൽ ദുനിയാവിലെ കള്ള് ഫ ഇന്നഹാ കരീഹത്തുൻ ഇൻദ ശുർബ്, കുടിക്കുന്നവർക്ക് ഏറ്റവും അരോചകരമായതാകുന്നു. അമ്മാ ഖംറുൽ ആഖിറ ഫഹിയ ലദ്ദത്തിൽ ലിശാരിബീൻ, എന്നാൽ പരലോകത്ത് സ്വർഗത്തിൽ നൽകപ്പെടുന്ന കള്ളാകട്ടെ മദ്യമാകട്ടെ, അത് ഈ തരത്തിൽ മത്തു ബാധിപ്പിക്കുന്നതോ കുടിക്കുന്നവർക്ക് പ്രയാസമുണ്ടാക്കുന്നതോ അല്ല, മറിച്ച് വഹിയ സാലിമത്തുൻ മിനൽ ആസാരി സയ്യിഅ, എല്ലാ തരം ദൂഷ്യഫലങ്ങളിൽ നിന്നും അത് മുക്തമാകുന്നു. പരലോകത്ത് നൽകപ്പെടുന്ന, സ്വർഗത്തിൽ വെച്ച് നൽകപ്പെടുന്ന പാനീയത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ പരാമർശിച്ചത്. അതാണ് ബൈദാ, ഏറ്റവും വെളുപ്പുള്ളത്. അതാകട്ടെ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ഏറെ ആസ്വാദ്യകരമായ ആനന്ദകരമായ പാനീയമാകുന്നു. തുടർന്ന് 47-ാമത്തെ വചനത്തിൽ പറയുന്നു, ലാ ഫീഹാ ഗൗലും വലാഹും അൻഹാ യൂസഫൂൻ. ലാ ഫീഹാ, അതിലില്ല, അഥവാ ആ പാനീയം, ആ മദ്യം കുടിക്കുന്നതിൽ ഇല്ല, ഗൗലുൻ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും, വലാഹും അവരല്ല, അൻഹാ ആ മദ്യത്താൽ, യുൻസഫൂൻ മത്ത് ബാധിക്കുന്നവരും അല്ല. ദുനിയാവിലെ കള്ള് അല്ലെങ്കിൽ മദ്യമെന്ന് പറഞ്ഞാൽ അത് ഗൗലുള്ളതും അതേപോലെ തന്നെ യുൻസഫൂൻ എന്ന് പറഞ്ഞ അതിനും അർഹമാണ്. പക്ഷേ പരലോകത്ത് സ്വർഗാവകാശികൾക്ക് നൽകപ്പെടുന്നതാകട്ടെ, അൽ ഗൗൽ എന്ന് പറഞ്ഞാൽ മാ യഗ്താലു ശൈഅ ഫയുഫ്സിദുഹു, കണ്ടോ, ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, നാശം വിതക്കുന്നത് എന്നാണ് അർത്ഥം. വ ഖംറു ദുനിയ തഗ്താലുൽ ഉഖൂൽ, ദുനിയാവിലെ കള്ളെന്ന് പറഞ്ഞാൽ ബുദ്ധികൾക്ക് നാശം വിതക്കും. ഫതുഫ്സിദുഹ, അത് എല്ലാ അർത്ഥത്തിലും പ്രയാസമുണ്ടാക്കും. ലി അന്നഹ തുസീബു ബിസ്സുദാഇ വസ്സക്കിരി അമ്മാ ഖംറുൽ ആഖിറ ഫമുനസ്സഹത്തുൻ അൻ കുല്ലി ദാലിക്, എന്നാൽ ദുനിയാവിലെ മദ്യത്തിന് തീർത്തും വ്യത്യസ്തമായി കുടിക്കുന്നവർക്ക് ഒരു തരം ആനന്ദം പകരുന്ന ഹൃദ്യമായ ഒരു പാനീയമാണ് അള്ളാഹു സ്വർഗാവകാശികൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്ന മദ്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വലാഹും അൻഹ യുൻസഫൂൻ, അവർ അതുകൊണ്ട് മത്തു ബാധിക്കുന്നവരും അല്ല. സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞു, ലാ യുസദ്ദഊന അൻഹ വലാ യുൻസഫൂൻ. സ്വർഗത്തിലെ മദ്യമെന്ന് പറഞ്ഞാൽ അത് തലവേദന ഉണ്ടാക്കുന്നതോ അതേപോലെ തന്നെ മത്തു ബാധിപ്പിക്കുന്നതോ അല്ല. സഹോദരങ്ങളെ, അള്ളാഹു സ്വർഗവുമായി ബന്ധപ്പെടുത്തി പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ സ്വീകരിച്ച് ആ സ്വർഗം നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
3: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ, സൂറത്തു സോഫാത്ത്, 44 മുതൽ 47 വരെ വചനങ്ങളുടെ ആശയ പഠനം. അവതരിപ്പിച്ചത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.
6: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
7: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്. നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
8: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം ആസ്വദിച്ചത് സൂറത്തു മുഅ്മിനൂൻ്റെ പാരായണമാണ്. നമുക്കായി പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് അൽ മുഹീത്ത്.
1: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും

0: ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു അഹ്കാഫ് മുതൽ സൂറത്തു അദ്ദാരിയാത്ത് കൂടിയ സൂറത്തുകൾ നമുക്ക് മുൻപിൽ പാരായണം ചെയ്യുന്നത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൗസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ, സൂറത്തു അഹ്കഫ് മുതൽ സൂറത്തു അജ്ജാരിയാത്ത് കൂടിയ സൂറത്തുകളാണ് നാം കേട്ടത് അബ്ദുറഹ്മാൻ അലൂസിയുടെ ശബ്ദത്തിൽ.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കമ്പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു കാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ഹദീദിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഹദീദിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് തഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

പീസ് റേഡിയോയിൽ ഇനി ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 9-ാം ജുസ് ആണ് ബഹുമാന്യ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഷീദ് സുഫി പാരായണം നിർവഹിക്കുന്നത്.

0: നിങ്ങൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 9-ാം ജുസു ആണ് ഖത്തമുൽ ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സുഫി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു.
1: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 545-ാമത്തെ പേജിലേക്ക്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.

0: في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 545-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ യൂനിസിലെ 96 മുതൽ 109 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാൻ.
1: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും ശരിയായ പാരായണ നിയമങ്ങളോടെ അത് ഹൃദയത്തിൽ ഉറപ്പിക്കാനും അവസരമൊരുക്കുന്നു പീസ് ഖുർആൻ റേഡിയോയുടെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ സൂറ അഹ്സാബ് വചനം 73 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ അവസാനത്തെ ആയത്താണ് ഇൻഷാല്ലാ 73-ാമത്തെ ആയത്ത്. ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
3: أعوذ بالله من الشيطان الرجيم

ليعذب الله

0: ഇതോടുകൂടി സൂറത്തുൽ അഹ്സാബ് അവസാനിക്കുകയാണ്. സൂറത്തിൻ്റെ തുടക്കം മുതൽ എല്ലാ ദിവസവും നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യണം. പുതിയ അധ്യായം പഠിക്കുന്നതോടൊപ്പം തന്നെ മുമ്പ് പഠിച്ച സൂറത്തുകളൊക്കെ നന്നായി റിപ്പീറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനും അത് നിലനിർത്തി മുന്നോട്ട് പോകാനും കഴിയുകയുള്ളൂ. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 73-ാമത്തെ വചനമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായ വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവ സമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: نور على مر الزمان تألقا وأضاء للدنيا طريقا.
5: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തു സബഅ മുതൽ സൂറത്തു സ്വാഫാത്ത് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.

0: ജസാക്കും അല്ലാ ഖൈറ. നമ്മൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തു സബഅ മുതൽ സൂറത്തു സ്വാഫാത്ത് വരെയുള്ള പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹ്മദ്.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122, 123, 124 വചനങ്ങൾ, അവയിലെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 122, 123, 124 ആയത്തുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

ഇസ്രായീല. ഇവിടെ യാ ബനീ എന്ന മദ്ദ് മദ്ദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ, അതാണ് മുൻഫസിൽ. പിന്നെയോ ഇസ്രായീല മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ, മദ്ദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ യാ ബനീ ഇസ്രായീല ഇങ്ങനെ നീട്ടണം. പിന്നെ ഉദ്കുറു നിഅമത്ത്, ഇവിടെ ഇസ്രായീലദ്കുറു കൂട്ടി ഓതുമ്പോൾ ഇസ്രായീലദ്കുറു. അപ്പോൾ ഉദ്കുറു നിഅമതിയല്ലതീ, നിഅമതിയല്ലതീ യാഇന് ഫതഹാണ്. നിഅമതിയ നിഅമതിയല്ലതീ, നിഅമതിയല്ലതീ എന്നല്ല ഓതേണ്ടത്, നിഅമതിയല്ലതീ അല്ലതീ അൻഅംതു. മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അൻഅംതു, അൻഅംതു എന്ന് പറയരുത്, സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻഅംതു അൻഅംതു, ഐന് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അൻഅംതു അലൈക്കും വഅന്നീ, നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുകും, ഫല്ലൽതുകും അല്ല ഫദ്ദ, ബോധുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ ഒരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം വരേണ്ടത്. അത് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. ഫദ്ദ ഫദ്ദൽതുകും ഫദ്ദൽതുകും അലൽ ആലമീൻ, ആയിനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗം ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ വത്തഖൂ യൗമൻ, വത്തഖൂ വത്തഖൂ അല്ല വത്തഖൂ, വത്തഖൂ തഅ്ൻ്റെ ആ ഉച്ചരിക്കുന്ന രൂപം ശ്രദ്ധിക്കുക, ഖാഫിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. വത്തഖൂ യൗമൻ ല, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. യൗമൻ ല യൗമൻ ല തജ്സി, ജീവനെ ഖൽഖല ചെയ്യണം. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ അൻ നഫ്സിൻ, സാക്കിന നൂന് ശേഷം നൂന്, ഇത് ഖാം ബിഗുന്ന നൂനിൻ്റെ അടുത്ത നൂനിലേക്ക് ഇത് ഖാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻ നഫ്സിൻ അൻ നഫ്സിൻ ഷൈഅ, തൻവീന് ശേഷം ഷീന് ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. നഫ്സിൻ ഷ ഷൈഅ വല ഇത് ഖാം ബിഗുന്ന, തൻവീന് ശേഷം വ, തൻവീനിൻ്റെ വാ നക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇത് ഖാം ബിഗുന്ന ഷൈഅ വല വല യുഖബലു മിൻഹ അദ്ലു വല അദ്ല, ദാലിന് സുക്കൂൻ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അദ്ലു വല, മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഖാം ബിഗുന്ന അദ്ലു വല തൻഫഉഹ തൻഫഉഹ, നൂന് സാക്കിനയ്ക്ക് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. തൻഫഉഹ ഐന് ഹ മഖ്റജുകൾ ശ്രദ്ധിക്കുക, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. തൻഫഉഹ ശഫാഅതു വല, ഇവിടെയും ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശഫാഅതു വല വല ഹും യുൻസ യുൻസ, സാക്കിനാനൂന് ശേഷം സ്വാദ് ഇഖ്ഫാ ബിഗുന്ന, പക്ഷേ സ്വാദാണ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഖുന്നയും സ്വരഭാരത്തിലായിരിക്കണം. യുൻസറൂൻ. അടുത്തായത് വ ഇദിബ്തല, ഈ പദപ്രയോഗം ശ്രദ്ധിക്കണം. വ ഇദിബ്തല ബാഇന് സുക്കൂന്, ദാലിന് കസർ, വ ഇദി ദാലിന് കസർ, പിന്നെ സുക്കൂനാണ് ബാഇന് സുക്കൂന്. വ ഇദിബ്തല വ ഇദിബ്തല, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. വ ഇദിബ്തല ഇബ്രാഹീമ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. റബ്ബുഹു ബികലിമാതിൻ ഫ, തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഫഅതമ്മഹുൻ,
മീമിന് ഷദ്ദ് മണിക്കണം, നൂന് ഷദ്ദ് മണിക്കണം, അവിടെ വഖഫ് ചെയ്യുകയാണ്. അപ്പോൾ ഫഅതമ്മഹു, ഇങ്ങനെയാണ് മണിച്ചുകൊണ്ട് നിർത്തണം. എന്നാൽ ഫഅതമ്മഹു, ഇങ്ങനെ നിർത്തുകയും ചെയ്യരുത്. ഫഅതമ്മഹു. قال إني جاعلك للناس للناس نون مشدد غنة نون شدد منيكن إماما രണ്ട് ഹർക്കത്തിന്റെ ഖദർ നിർത്താം. إماما قال ومن ذريتي ساكنة نون ശേഷം ذال إخفاض بغنة അവ്യക്തമാക്കി മണിക്കണം. ومن ذريتي, ഇനി ذريتي راء شدد ഉണ്ട്, എന്നാലും ദുർറിയത്തി പറയരുത്, തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ദുർറിയത്തി, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ദുർറിയത്തല്ല, ദുർറിയത്തി. ഖാല ലാ യനാലു അഹ്ദി അഹ്ദി, ഖാല ലാ യനാലു അഹ്ദി ളാലിമീൻ, ളാലിമീൻ അല്ല, വ അഹ്ദി വ അഹ്ദി ളാലിമീൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.
1: ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് വിശദമായ സംസാരം. ഇപ്പോൾ സൂറത്തുൽ ബക്കറയിലെ 122 മുതൽ 124 വരെ വചനങ്ങൾ കൃത്യമായ പാരായണ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: أعوذ بالله من الشيطان الرجيم.

മാന്യശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ യൂനിസിലെ 96 മുതൽ 109 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.

0: നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 80, സൂറ അബസ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അശ്ശത്തിരി.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
2: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق قدار تشيء
1: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ ബക്കറയിലെ 145 മുതൽ 149 കൂടിയ വചനങ്ങൾ പാരായണ നിയമങ്ങളോടെ പഠിക്കുന്നു. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 145 മുതൽ 149 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഹൃദയങ്ങൾക്ക് സമാധാനം പകരുന്ന വചനങ്ങൾ, ജീവിതത്തിന് ദിശാബോധം നൽകുന്ന സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ അറിവിൻ്റെ പൂക്കൾ വിരിയിക്കുന്ന മനോഹരമായൊരു പഠനവേദി പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം. സൂറ അസ്സാഫാത്തിലെ 138 വചനത്തിൻ്റെ തുടർച്ചയും തുടർന്ന് 144 കൂടിയ വചനങ്ങളിലേക്ക്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വബില്ലൈലി അഫലാ തഅഖിലൂൻ. വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 138 വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 138 വചനം നാം വിശദീകരണം കേട്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നിയോഗിച്ചയച്ച പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ധിക്കരിച്ച, ആ പ്രവാചകനെ കടവാക്കിയ, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെ ഒരു വിലയും കൽപ്പിക്കാതെ തള്ളിക്കളഞ്ഞ ആ സമൂഹത്തിന് നൽകിയ ശിക്ഷ, ആ ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുകയും അവർ ശിക്ഷിക്കപ്പെട്ട പ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളോട് അതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, വബില്ലയിൽ, രാത്രിയിലും നിങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്നില്ലേ? അഫലാ തഅഖിലൂൻ, എന്നിട്ടും എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? തൊട്ടുമുകളിൽ പറഞ്ഞു, നിങ്ങൾ പ്രഭാതത്തിലും അവരിലൂടെ സഞ്ചരിക്കുന്നവരാണല്ലോ. വഇന്നക്കും യാ അഹ്ല മക്ക ലതമുറൂന ഫി അസ്ഫാരിക്കും അലാ മനാസിലി ഖൗമി ലൂത്ത്. ഹേ മക്കക്കാരെ, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനത താമസിച്ചിരുന്ന പ്രദേശത്തിലൂടെ നിങ്ങൾ യാത്ര പോകുന്നവരാണ്. വആസാരിഹിം, അവർ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ അടയാളങ്ങൾ അത് നിങ്ങൾ കാണുന്നവരാണ്. വഖ്ത സ്വബാഹി വതമുറൂന അലൈഹ ലൈലൻ, പ്രഭാതത്തിലും അതേപോലെ തന്നെ രാത്രിയും. അവിടെ പ്രഭാതം എന്ന് ഉദ്ദേശിക്കുന്നത് പകലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും രാപ്പകൽ ഭേദമന്യേ നിങ്ങൾ അതുവഴി സഞ്ചരിക്കുന്നു. ഫതഖാഫു അയ്യുസീബക്കും മിസ്ലമ അസ്വാബഹും, അവർക്ക് നേരിട്ട ശിക്ഷ, അവർക്ക് ബാധിച്ച ശിക്ഷ നിങ്ങൾക്കും ബാധിക്കുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? വഇന്നക്കും ലതമുറൂന അലൈഹിം മുസ്ബിഹീന വബില്ലൈൽ അഫലാ തഅഖിലൂൻ. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, അഫലാ തഅതബിറൂന ബിഹിം, നിങ്ങൾ അതിൽ നിന്ന് അവരിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ലേ? കൈഫ ദമ്മറല്ലാഹു അലൈഹിം, എങ്ങനെയാണ് അല്ലാഹു ആ സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞത്? വതഅലമൂന അന്ന ലിൽ കാഫിരീന അംസാലുഹാ, നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നില്ലേ? നിഷേധികൾക്ക് ഇതുപോലെയുള്ള ശിക്ഷയാണ് അല്ലാഹു നൽകുക എന്ന്. 139-ാമത്തെ വചനത്തിൽ വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ. വഇന്ന യൂനുസ, നിശ്ചയമായും യൂനുസും ലമിനൽ മുർസലീൻ, മുർസലുകളിൽ പെട്ടവൻ തന്നെയാണ്. സമ്മാഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൂനുസ് ബിനു മത്ത അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പേരായി പറഞ്ഞത് സ്വഹീഹായ ഹദീസിൽ കാണാം. യൂനുസ് ബിനു മത്ത അവിടുന്ന് പറഞ്ഞു, മാ യംബഗീലി അഹദിൻ അൻ യഖൂല അന ഖൈറു മിൻ യൂനുസ് ബിനു മത്ത, ഒരാൾക്കും പറയാൻ പാടില്ല ഞാൻ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിയേക്കാൾ ശ്രേഷ്ഠനാണെന്ന്. വലഖദ് അർസലല്ലാഹു തബാറക വ തആല ഇലാ നീനവ, അദ്ദേഹത്തെ അല്ലാഹു നീനവ പ്രദേശത്തിലേക്കാണ് നിയോഗിച്ചത്. ഫലബിസ ഫീഹിം സിനീന, അവരിൽ അദ്ദേഹം വർഷങ്ങളോളം താമസിച്ചു ജീവിച്ചു. യദ്ഊഹും ഇല തൗഹീദി വൽ ഈമാനി ബില്ലാഹി റബ്ബിൽ ആലമീൻ, അവരെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും ലോകരക്ഷിതാവായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിലേക്കും അദ്ദേഹം ക്ഷണിച്ചു. ലാക്കിന്നൽ ഖൗം ലം യസ്തജീബൂ ലഹു മഅതൂലിൽ മുദ്ദ, ദീർഘകാലം അവരെ ക്ഷണിച്ചിട്ടും അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ടും ആ ജനത അദ്ദേഹത്തിന് ഉത്തരം നൽകിയില്ല. അവർ അദ്ദേഹത്തിൻ്റെ ക്ഷണം തിരസ്കരിച്ചു. വലം യുഅ്മിനൂ ബിഹി, അദ്ദേഹത്തിൽ അവർ വിശ്വസിച്ചതുമില്ല. ഫലമ്മാ അസ്വറു അലൽ കുഫിരി, അവർ അവരുടെ സത്യനിഷേധത്തിൽ മൂടുറച്ചു പോയപ്പോൾ, ഖറജ മിൻ ബൈനിഹിം ഗളബാന ലിറബ്ബിഹി അന്നഹും ലം യുഅ്മിനു, അദ്ദേഹം കുപിതനായിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ആളുകൾ വിശ്വസിക്കാത്തതിൽ പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു. മാത്രമല്ല, ഒരു പ്രവാചകൻ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കാതെ അല്ല നിയോഗിച്ചയച്ച ഒരു സമൂഹത്തിൽ നിന്ന് യാത്ര പോവുക എന്നത് അത് തെറ്റായ കാര്യമാണ്, ഒരു പ്രവാചകനൊട്ടും ഭൂഷണമല്ല എന്നതാണ് തഫ്സീറുകളിൽ നിന്ന് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വൽ വാജിബു അലൻ നബിയ്യി അല്ലാ യഹ്ജുറ ഖൗമഹു ഹത്താ യഅദനല്ലാഹു ല, ഒരു പ്രവാചകൻ്റെ മേൽ കടമയാകുന്നു അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കാതെ അല്ല ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ആ ആളും ആ ആളുകളെയും ആ പ്രദേശത്തെയും വിട്ടുപോവുക എന്നത്. ഫകാന ഹാദാ ദൻബൻ അദീമൻ മിൻ യൂനുസ്, ഇത് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ സംഭവിച്ച ഒരു വലിയ തെറ്റായിരുന്നു. ഫആഖബഹുല്ലാഹു തആല ബിൽ ഹബ്സ് ഫീ സിജ്നിൻ ലം യസ്ജുൻ ഫീഹി ഗൈറ യൂനുസ് അലൈഹിസ്സലാം, അത് കാരണം അല്ലാഹു അദ്ദേഹത്തെ ജയിലിലടച്ചു. ഒരാളെയും ജയിലിലടക്കാത്ത സ്ഥലത്താണ് അദ്ദേഹത്തെ ജയിലിലടച്ചത്. വഹുവ ബത്തുനുൽ ഹൂത്ത്, അതൊരു മത്സ്യത്തിൻ്റെ വയറായിരുന്നു. വലിദാലിക അമറല്ലാഹു തആല നബിയുന നബിയ്യന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സബരി വനഹാഹു അനിൽ ഇസ്തിഇജാൽ. അതുകൊണ്ടാണ് അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ക്ഷമിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ഒരിക്കലും തൻ്റെ ജനത വിശ്വസിക്കുന്നില്ല എന്ന കാരണത്താൽ ധൃതി കാണിക്കരുത് എന്നും പ്രവാചകനെ അല്ലാഹു ഓർമ്മിപ്പിക്കുന്നു. സൂറത്തുൽ ഖമൽ ഖലമിലെ 48-ാമത്തെ വചനത്തിൽ കാണാം, ഫസ്ബിർ ലിഹുക്മി റബ്ബിക് വലാ തകു കസാഹിബിൽ ഹൂത് ഇദ് നാദാ വഹുവ മക്ളൂം. ഫസ്ബിർ, നബിയെ താങ്കൾ ക്ഷമിക്കുക, ലിഹുക്മി റബ്ബിക താങ്കളുടെ രക്ഷിതാവിൻ്റെ വിധിക്കു വേണ്ടി, വലാ തകുൻ താങ്കൾ ആവുകയും അരുത്, കസാഹിബിൽ ഹൂത് ആ മത്സ്യക്കാരൻ്റേതുപോലെ, ഇദ് നാദാ അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം, വഹുവ മക്ളൂം ദുഃഖം ഒതുക്കി വച്ചുകൊണ്ട്, അദ്ദേഹം ദുഃഖം മനസ്സിൽ ഒളിപ്പിച്ചു വച്ചുകൊണ്ട് ഒതുക്കി വച്ചുകൊണ്ട് തൻ്റെ റബ്ബിനോട് ദുആ ചെയ്ത, റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം, ഇയ്യാക അൻ തഹ്ജുറ ഖൗമക ദൂന അൻ യഅദന അല്ലാഹു ലക്, അല്ലാഹു പ്രവാചകനോട് ഓർമ്മിപ്പിക്കുന്നത് താങ്കൾ അല്ലാഹുവിൻ്റെ അനുമതി ലഭിക്കാതെ താങ്കളുടെ ജനതയെ വിട്ടുപോകരുത്. ഇസ്ബിർ അലൈഹിം വതഹ്മിൽഹും ഹത്താ യഅതിയ അംറുല്ലാ, അല്ലാഹുവിൻ്റെ കൽപ്പന വരുന്നതുവരെ അവരിൽ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുക. വലിദാലിക്ക, അദിന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അസ്ഹാബിഹി ഫിൽ ഹിജ്റ ബഅദമാ ഇഷ്തദ്ദ ബിഹിം അദാബ് ഖുറൈഷ്. ഖുറൈഷികളുടെ മർദ്ദനങ്ങളും ഖുറൈഷികളുടെ എല്ലാ തരത്തിലുള്ള പ്രയാസപ്പെടുത്തലുകളും അധികരിച്ചപ്പോൾ, ശക്തമായപ്പോൾ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ അനുയായികൾക്ക് അനുവാദം കൊടുത്തു. വലുത്തിഹാദിഹിം, അതേപോലെ തന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടിക്കലും അധികരിച്ചപ്പോൾ അവർക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകൻ അനുവാദം കൊടുത്തു. വലല്ല ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാബിറൻ മുഹത്തസിബൻ, എന്നാൽ പ്രവാചകൻ്റെ സ്വഹാബിമാർക്ക് പലർക്കും ഹിജറയ്ക്ക് വേണ്ടി അനുവാദം കൊടുത്തിട്ടും പ്രവാചകൻ അവിടെ തന്നെ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തത് അല്ലാഹുവിൻ്റെ അനുമതി ലഭിക്കാൻ വേണ്ടി. വക്കാന അബൂബക്കർ റളിയല്ലാഹു അൻഹു കുല്ലമ ഹമ്മ ബിൽ ഹിജറ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജറ പോകാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം, യഖൂലു ലഹു ഇസ്ബിർ യാ അബൂബക്കർ ലഅല്ലല്ലാഹ് അൻ യജ്അല ലക സ്വാഹിബ, പ്രവാചകൻ തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞു, അബൂബക്കർ താങ്കൾ ക്ഷമിക്കുക, അല്ലാഹു താങ്കൾക്കൊരു കൂട്ടുകാരനെ തന്നേക്കാം. ഫകാന അബൂബക്കർ യഫ്ഹം അന്നഹു യഅനി നഫ്സ, പ്രവാചകൻ്റെ ഈ വാക്കുകളിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് വായിച്ചെടുത്തു, അദ്ദേഹം ആ കൂട്ടുകാരനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയായിരിക്കാം എന്ന്. അപ്പോൾ പ്രവാചകനോട് അല്ലാഹു ക്ഷമ കൈക്കൊള്ളുവാനും തൻ്റെ ജനതയിൽ നിന്നുണ്ടാകുന്ന ദുരനുഭവങ്ങളിൽ ഒരിക്കലും മനസ്സ് വിഷമിക്കേണ്ടതില്ല, ഒരിക്കലും ധൃതി കാണിക്കേണ്ടതില്ല, ആ മത്സ്യക്കാരൻ അഥവാ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പോലെ ധൃതിപ്പെടരുത് എന്ന് അല്ലാഹു ഓർമ്മിപ്പിക്കുന്നു. അന്നഹു ലാ യജൂസു അൽ ഖദ്ഹു ഫി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം മിൻ അജലി മാ ഹസല മിൻഹു മിൻ അദ്മിർ സബ്ർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, തന്നിൽ നിന്ന് ഒരു ക്ഷമകേട് സംഭവിച്ചു എന്ന കാരണത്താൽ ആ പ്രവാചകൻ ഒരിക്കലും നമ്മളാൽ ആക്ഷേപത്തിന് അർഹനാകാൻ പാടില്ല. ഒരു കാരണവശാലും ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തെ നമുക്ക് ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ നിസ്സാരനായി കാണാനോ പാടില്ല. ഇത് നാം ഓരോരുത്തരും വിശ്വാസികളെന്ന നിലക്ക് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാകുന്നു. 140-ാമത്തെ വചനം, ഇദ് അബഖ ഇലൽ ഫുൽകിൽ മഷ്ഹൂൻ. ഇദ് അബഖ, അദ്ദേഹം ഓടിപ്പോയ അല്ലെങ്കിൽ ഒളിച്ചുപോയ സന്ദർഭം, ഇലൽ ഫുൽകി കപ്പലിലേക്ക്, അൽ മഷ്ഹൂൻ ഭാരം നിറക്കപ്പെട്ട, ലമ്മ ഹജറ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ഖൗമഹു, തൻ്റെ ജനതയെ വിട്ട് അദ്ദേഹം പോയി. വഖറജ മിൻ ബൈനിഹിം, അവരിൽ നിന്നും അദ്ദേഹം പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഒരു കപ്പലിൽ കയറുകയാണ് ചെയ്തത്. ആ കപ്പലിനെക്കുറിച്ച് അല്ലാഹു പറയുന്നു, അൽ മഷ്ഹൂൻ, ഭാരം നിറക്കപ്പെട്ട കപ്പൽ. ഐ അൽ മംലൂഉ വകാന മിൻ ആദതിഹിം ഇദാ കാനൽ ഹംലു സഖീലൻ അല സഫീന. ആ സമൂഹത്തിൽ അന്നുണ്ടായിരുന്ന ആളുകളിൽ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന പായക്കപ്പലുകൾ, ആ കപ്പൽ സഞ്ചാരമധ്യേ അത് ഭാരം അധികമായാൽ അവർ ചെയ്യാറുണ്ടായിരുന്നത് അയ്യുൽഖൂ അഹദർ റുക്കാബി ഹത്താ യഖിഫൽ ഹംല് വതസീറ സഫീന, കപ്പലിന് സുഖമായി സഞ്ചരിക്കാൻ അത് മുങ്ങിപ്പോവാതിരിക്കാൻ ഭാരം കൂടിയാൽ അതിൽ നിന്നും കുറച്ചു പേരെ അവർ പുറത്തേക്ക് എറിയാറുണ്ട്, പുറത്തേക്കാക്കാറുണ്ട്. ഫഖാലു ലാ ബുദ്ദ മിൻ ഇൽഖാഇ ബഅദിർ റുക്കാബ്, അങ്ങനെ അവർ പറഞ്ഞു, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം കയറിയ കപ്പലിൽ ഭാരം കൂടിയപ്പോൾ അവർ പറഞ്ഞു, കുറച്ചാളുകളെ പുറത്താക്കണം. ഹത്താ യഖിഫൽ ഹംലു, ഈ ഭാരം കുറക്കാൻ വേണ്ടി. ഫഹമ്മ യൂനുസ് അലൈഹിസ്സലാം ബിഇൽഖാഇ നഫ്സിഹി, ആ സന്ദർഭത്തിൽ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം സ്വയം തന്നെ പുറത്തു പോകാൻ അദ്ദേഹം സന്നദ്ധനായി. എന്നാൽ വഹും യഅരിഫൂന അന്നഹു നബിയ്യുൻ, ആ കപ്പലിലുണ്ടായിരുന്ന ആളുകൾക്കറിയാമായിരുന്നു അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന്. ഫംതനഉ മിൻ ഇൽഖാഇഹി, അദ്ദേഹം സ്വയം ചാടാൻ വേണ്ടി സ്വയം പുറത്തു പോകാൻ വേണ്ടി തയ്യാറായപ്പോഴും അവർ അദ്ദേഹത്തെ തടഞ്ഞു. പക്ഷേ ഫഅസമ ഫംതനഉ ഫലമ്മാ റഔ ഇസ്റാറഹു, അദ്ദേഹം ഞാൻ പോയിക്കൊള്ളാം, ഞാൻ ഈ കപ്പലിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഇത്തഫഖു അലാ ഇജ്റാഇൽ ഖർഅ, അവർ എന്നാൽ നറുക്കെടുപ്പിലൂടെ കുറച്ചാളുകളെ ഇതിൽ നിന്ന് പുറത്താക്കാം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇദ് ഹറബ മിൻ ബലദിഹി മിൻ ഗൈരി അംരി റബ്ബിഹി, അദ്ദേഹം അല്ലാഹുവിൻ്റെ അനുവാദം ലഭിക്കാതെ അല്ലാഹുവിൻ്റെ കൽപ്പനയില്ലാതെ അദ്ദേഹത്തെ നിയോഗിച്ച നാട്ടിൽ നിന്ന് ഓടിപ്പോയപ്പോൾ, ഉവറക്കിബ സഫീനത്തൻ മംലൂഅത്തൻ റുക്കാബൻ വ അംതിഅ, ആളുകളെക്കൊണ്ടും സാധന സാമഗ്രികളെക്കൊണ്ടും നിറക്കപ്പെട്ട ഒരു കപ്പലിൽ അദ്ദേഹം കയറി. ആ കാര്യത്തെക്കുറിച്ചാണ് ഇദ് അബഖ ഇലൽ ഫുൽകിൽ മഷ്ഹൂൻ, ഇദ് അബഖ അദ്ദേഹം ഓടിപ്പോയ സന്ദർഭം, ഇലൽ ഫുൽകിൽ മഷ്ഹൂൻ, ഭാരം നിറക്കപ്പെട്ട കപ്പലിലേക്ക് എന്ന് പറഞ്ഞത്. അന്ന മഖാമൻ നുബൂവ, പ്രവാചകത്വം എന്ന സ്ഥാനം, ആ പദവി, ലാം യംനഉ മിൻ ഫിഇലി ബഅദി മാ ലാ യകൂനു മഹ്ബൂബൻ ഇലല്ലാ, അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും അവർ ചെയ്യുകയില്ല എന്നത് അത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അഥവാ ഒരു പ്രവാചകൻ എന്ന നിലക്ക് ഒരിക്കലും തന്നിൽ നിന്ന് അല്ലാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യം സംഭവിക്കുകയില്ല എന്ന് നാം വിശ്വസിക്കാൻ പാടില്ല. അന്നർ റസൂല ഖദ് യഫ്അലു ബഅദൽ മആസി, ചിലപ്പോൾ പ്രവാചകന്മാരിൽ നിന്ന് അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം. ഔ യഖൂമു ബിഷൈഇൻ ലം യുഅ്മർ ബിഹി, അല്ലെങ്കിൽ കൽപ്പിക്കപ്പെടാത്ത കാര്യം സംഭവിച്ചേക്കാം. അതിന് തെളിവാണ് ഇദ് അബഖ ഇലൽ ഫുൽകിൽ മഷ്ഹൂൻ എന്ന ഖുർആനിൻ്റെ പരാമർശം. വൽ ഈബാഖു ഹർബുൽ അബ്ദു മിൻ സയ്യിദിഹി, അറബി ഭാഷയിൽ ഈബാഖ് എന്ന് പറയാറുള്ളത് ഒരു അടിമ തൻ്റെ യജമാനിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ഒളിച്ചോടിപ്പോകുന്നതിനാണ് അബഖ ഈബാഖ് എന്ന പദം പ്രയോഗിക്കാറുള്ളത്. ലാക്കിന്നല്ലാഹ അബറ അൻ ഖുറൂജിഹി ബിൽ ഈബാഖി ലിഅന്നഹു ഖുറൂജുൻ ലം യുഅ്മർ ബിഹി, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഈ ഓടിപ്പോക്കിനെ, അദ്ദേഹം നാടുവിട്ടു പോയതിനെ അല്ലാഹു പ്രയോഗിച്ച പദം ഈ രൂപത്തിൽ ഒരു അടിമ തൻ്റെ യജമാനിൽ നിന്ന് ഒളിച്ചോടിപ്പോകുന്ന അതിന് പ്രയോഗിക്കുന്ന പദമാകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ, പ്രവാചകന്മാരാരും ഒരു തെറ്റുകളും സംഭവിക്കാത്തവരാണെന്ന് പറയുന്നവരെ കാണാം. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകളെക്കുറിച്ച് അഹ്ലുസുന്നാ വൽ ജമാഅയുടെ അഭിപ്രായപ്രകാരം ചില കാര്യങ്ങൾ നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ തുടർന്നുള്ള ക്ലാസുകളിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ പ്രവാചകനിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തോട് അദ്ദേഹത്തെ ഗുണദോഷിച്ചതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെയും പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ച് ഐഹികവും പാർത്രികവുമായ വിജയം അത് ലഭിക്കാനാവശ്യമായ തരത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കുവാനും നാം ഓരോരുത്തരും സന്നദ്ധരാവണമെന്നും ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, നാം ഓരോരുത്തരും നിർവഹിക്കേണ്ടുന്ന ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനം എന്നത് ആ പ്രവർത്തനത്തിൽ നിന്ന് ഒരു കാരണവശാലും മാറി നിൽക്കാൻ ആരും തയ്യാറായിക്കൂടാ. അള്ളാഹു ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണ് ഓരോ വിശ്വാസിയോടും. താൻ മനസ്സിലാക്കിയ സത്യം തൻ്റെ സമൂഹത്തോട് പറയാൻ, തൻ്റെ സഹജീവികൾക്ക് പകർന്നു നൽകാൻ നമുക്കോരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്ന കാര്യം അതും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുവാനും അതുപോലെ തന്നെ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സോഫാത്തിലെ 138-ാമത്തെ വചനത്തിൻ്റെ അവസാനം തുടർന്ന് 140 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
4: സൂറത്തുൽ മുൽക്ക് മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
5: ബിസ്മില്ലാ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: വിനോദത്തോടൊപ്പം വിജ്ഞാനവും. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസ്. മോഡറേറ്ററായി നമ്മോടൊപ്പം ചേരുന്നു ഫുആദ് സനീൻ ബിൻ ഉമർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന. മാ ബഅദ്. ഏറെ പ്രിയങ്കരരായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ, അത് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്തരമൊരു പഠനത്തിന് പ്രോത്സാഹനം നൽകുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു പ്രോഗ്രാം പീസ് റേഡിയോ സംഘടിപ്പിക്കുന്നത്. ഇൻഷാ അള്ളാ ഇന്നതിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ആ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഒന്നുകൂടെ പേര് പറയോ. ഹിലാൽ ഹാഷിം. എവിടുന്നാ വിളിക്കുന്നത്? മോൻ എവിടുന്നാ വിളിക്കുന്നത്? ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സെക്കൻഡ് സ്റ്റാൻഡേർഡ് അല്ലേ. ഓ, ഇപ്പൊ എന്താണ് ക്ലാസ്സൊക്കെ അടച്ചില്ലേ? ഓൺലൈൻ അല്ലേ തുറക്കുന്നുള്ള വാർത്ത കേട്ടല്ലോ. വാർത്ത കേട്ടിരുന്നോ മോന്? എപ്പോഴാ തുറക്കുന്നത്? എപ്പോഴാണ് ക്ലാസ്സുകൾ തുടങ്ങുന്നത് എന്ന് പറഞ്ഞത്? എപ്പോഴാ? ഈ ആഴ്ച തുടങ്ങുമോ? ഫെബ്രുവരി 14 അല്ലേ പറഞ്ഞത്? ഓക്കെ, ഇൻഷാല്ല. മോനെ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആ, കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഒരു രൂപവും രീതിയൊക്കെ മോനെ അറിയണ്ടാവും. പറയണ്ടല്ലോ. ഹലോ, മോൻ കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 3 ഉണ്ടാവുക. അതിലെ ഒരു ആദ്യത്തെ ചോദ്യം, സ്കൂൾ ഓഫ് ഖുറാനിലാണോ പഠിക്കുന്നത്? ആ, ഓക്കെ. എത്ര ജുസ് മുമ്പ് പഠിച്ചിട്ടുണ്ട്? ഒരു ജുസ്. മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോ ഒരായത്ത് ഓതാം. ആയത്ത് മോൻ ഏത് സൂറത്തിലാണ് എന്ന് പറഞ്ഞാൽ മതി. അതാണ് ഒന്നാമത്തെ ചോദ്യം. تعرف في وجوههم نظرة النعيم. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറത്തുൽ മുത്തഫിഫീൻ അല്ലേ. ഓക്കെ, മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോ മോനെ, ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഒരായത്ത് ഓതും, അതിന്റെ തൊട്ട് മുകളിലുള്ള ആയത്ത്, അതായത് ആ ആയത്തിന്റെ തൊട്ട് മുകളിലുള്ള ആയത്ത്, ശേഷം വരുന്ന ആയത്തല്ല, അതിന്റെ മുമ്പുള്ള ആയത്താണ് എന്താക്കേണ്ടത്? പാരായണം ചെയ്യേണ്ടത്. ഓക്കെ, ചോദിക്കട്ടെ.

അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആയത്ത് ഏതാണ് എന്നാണ് പറയേണ്ടത്. അല്ലാ, ഇതിനിപ്പോ ഇങ്ങനെ ക്ലൂ തരാ, പെട്ടെന്ന് ഉത്തരം പറയണേ. ഇതിന് ക്ലൂ തന്നാൽ ക്ലൂ എന്നതിന് പകരം ഉത്തരം എന്നായിരിക്കും പറയുക അതിന്. അപ്പോൾ ക്ലൂ എന്നൊരു ഓപ്ഷന് നമ്മളുടെ മുന്നിലില്ല. ഓക്കെ, അത് പോയി തരാം. ലിമൻ

0: തൊട്ട് മുകളിലുള്ള ആയത്താണ് ചോദിച്ചത്. ചോദ്യത്തിന് മോനെ പെട്ടെന്ന് ഉത്തരം പറയാം. മോൻ്റെ സമയം ഇതാ ഇപ്പോൾ അവസാനിക്കും. ഉത്തരം പറയട്ടെ. അതിനെ തൊട്ട് മുകളിലുള്ള ആയത്ത് ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഇത് ഏതാ സൂറത്ത് എന്നറിയോ? ഏതാ സൂറത്ത്? ആ മാഷാല്ലാ, സൂറത്തു തക്വീറിലെ ആയത്തായിരുന്നു ചോദിച്ചത്. മോൻ എന്താക്കാൻ പറ്റിയിട്ടില്ല, ഉത്തരം നൽകാൻ പറ്റിയിട്ടില്ല. അപ്പം മോന് ഒരു ചോദ്യത്തിന് മറുപടി നൽകി, രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മത്സരത്തിൽ നിന്ന് മോൻ താൽക്കാലികമായിട്ട് എന്താകും, ഔട്ടാകും. ഇൻഷാല്ലാ മറ്റൊരു ദിവസം എന്താക്കാം വീണ്ടും വിളിക്കാം. ഓക്കെ, കഴിഞ്ഞ ആഴ്ച രണ്ടാമത്തേന് പോയോ? എന്നാ നമുക്ക് അടുത്ത ആഴ്ച എന്താക്കാ മൂന്നും പിടിക്കണം. ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
1: വബറകാത്തുഹ്.
0: ഈ ഒരു എപ്പിസോഡിലെ നെക്സ്റ്റ് കോളിലേക്ക് നമ്മൾ പോകുകയാണ്. അത് ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഒന്നുകൂടെ പേര് പറയോ.

0: സെവൻത്ത് അല്ലേ. ഓക്കെ, ഇതിന് മുമ്പ് റേഡിയോയിലേക്ക് വിളിച്ചിട്ടുണ്ടോ? കുറച്ചായിട്ട് വിളിക്കാറില്ല, കുറെ മുമ്പ് വിളിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് മത്സരത്തിൻ്റെ ഒരു ക്രമം എന്നറിയില്ലേ? മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും, ആ മൂന്ന് ചോദ്യങ്ങൾക്ക് എന്താക്കണം, മോൾ ഉത്തരം പറയണം. മോൾ നാട്ടിലെവിടെയാ സ്ഥലം?
1: കണ്ണൂർ.
0: കണ്ണൂർ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്നാൽ നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് പോവല്ലേ. ഒരായത്ത് ഓതും, ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്നാണ് മോള് പറയേണ്ടത്. الذي له ملك السماوات والأرض والله على كل شيء شهيد. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്തിലാണ് എന്നാണ് പറയേണ്ടത്. അതെ, ലാസ്റ്റ് രണ്ട് ജൂസിലുള്ള ചോദ്യങ്ങളാണ്. الذي له ملك السماوات والأرض والله على كل شيء شهيد. സൂറത്തുൽ ബുറൂജ് എന്ന ഉത്തരം ശരിയാണോ? എങ്ങനെ? ആണ് തോന്ന്. തോന്നലുകൾക്ക് നമുക്ക് മാർക്ക് നൽകാൻ പറ്റൂല. ഉത്തരം ശരിയാണോ അല്ലേ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കുന്നോ? ശരിയാണ്. തെറ്റാണ് എന്നാണ് പറഞ്ഞത്? തെറ്റാണോ ശരിയാണോ? ശരി. ഓക്കെ, മാഷാല്ല. അപ്പം നമ്മൾ പറയുന്ന ഉത്തരത്തിന് നമുക്ക് എന്ത് വേണം? ഒരു ഉറപ്പ് വേണം കേട്ടോ. അപ്പം ഇപ്പോൾ ഓതിയ ആയത്ത് ഒന്നാമത്തെ ചോദ്യത്തിന് അതിൻ്റെ ഉത്തരം സൂറത്തുൽ ബുറൂജ് എന്നാണ്. സൂറത്തുൽ ബുറൂജിലെ ഒൻപതാമത്തെ ആയത്താണ് പാരായണം ചെയ്തത്. ഇനി ഇൻഷാല്ല നമ്മളെ രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, അവിടെ സ്കൂളുകളൊക്കെ ഓഫ്ലൈൻ ക്ലാസ്സുകളാണോ അതല്ലെങ്കിൽ ഓൺലൈൻ ഗൂഗിൾ മീറ്റ് വഴിയുള്ള ക്ലാസ്സുകളാണോ, എങ്ങനെയാണ് നടക്കുന്നത്? ഓക്കെ, വിസിറ്റിങ്ങിന് വന്നതാണ്. നമ്മൾ നാട്ടിലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ, നാട്ടിലെ ക്ലാസ്സുകൾ അടച്ചു അല്ലേ? ആ, തുറക്കുന്നുണ്ട് എന്ന് വാർത്തകളിലൊക്കെ കണ്ടു. ഓക്കെ, എന്തായാലും ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, എന്നാലേ നമ്മൾ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ. എന്താണ് ഒരു ഉഷാറില്ലാത്തത്? പോവണ്ടേ? ഓക്കെ ഓക്കെ. എന്നാൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഒരായത്ത് ഓതും, ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്നും പറയണം, പുറമെ അത് എത്രാമത്തെ സൂറത്ത് ആണ് എന്നും എന്താക്കണം പറയണം. ഓക്കെ.

ഈ ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് പറയണം. സൂറത്തുൽ ഇൻഫിത്താറ്. സൂറത്തുൽ ഇൻഫിത്താറാണോ ഉത്തരം? അങ്ങനെയാണെങ്കിൽ സൂറത്തുൽ ഇൻഫിത്താർ എത്രാമത്തെ സൂറത്താണെന്ന് പറയണം. സൂറത്തുൽ ഇൻഫിത്താർ അല്ല ഉത്തരമെങ്കിൽ, വേറെ ഏതെങ്കിലുമാണ് ഉത്തരമെങ്കിൽ അത് എത്രാമത്തെ സൂറത്താണെന്ന് പറയണം. ഇൻഫിത്താറാണോ? അതെ, അതാണ് ക്വസ്റ്റ്യൻ. സൂറത്ത് എത്രാമത്തെ സൂറത്താന്ന് പെട്ടെന്ന് പറയണം. നമ്മുടെ ടൈം ഇങ്ങനെ അവസാനം. എത്ര?

82 ആണോ 84 ആണോ? ആയിരിക്കും എന്ന് പറയുന്ന ഉത്തരം നമ്മൾ പരിഗണിക്കൂല കേട്ടോ. 82. അങ്ങനെയാണെങ്കിൽ 82 എന്ന ഉത്തരവും സൂറത്തുൽ ഇൻഫിത്താർ എന്ന ഉത്തരവും ശരിയാണ്. അങ്ങനെ മാഷാല്ല നമ്മളെ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി അവസാനത്തെ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ആ ഫൈനൽ ക്വസ്റ്റ്യന് കൂടെ നമ്മൾ ഉത്തരം പറയുകയാണെങ്കിൽ ഒരു റിവാർഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ചോദ്യത്തിലേക്ക് നമ്മൾ പോവല്ലേ? ഇൻഷാല്ല. വളരെ ആലോചിച്ച് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ഉറപ്പല്ലേ? ഓക്കെ. അപ്പോൾ ചോദ്യം ഇതാണ്, ഒരായത്ത് ഓതും, ആ ആയത്തിൻ്റെ ബാക്കി ഓതണം. ഓക്കെ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ

0: യഹ്ഷാം അതിന്റെ ബാക്കി. അതിന്റെ ആയത്ത് പൂർത്തിയാക്കിക്കോ. വല്ലർദ ബഅദ ദാലിക ബറകല്ലാഹു ഫിക്. അങ്ങനെ മോള് മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ആ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് മോൾക്കൊരു സമ്മാനം ലഭിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ പങ്കെടുത്തതിൽ ഭയങ്കര സന്തോഷം. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ ഒരു എപ്പിസോഡിലെ മറ്റൊരു കോളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: മുഹമ്മദ് അർഷ്.
0: ഒന്നുകൂടെ പേര് പറയോ.
1: മുഹമ്മദ് അർഷ്.
0: മുഹമ്മദ് അർഷ്. മോനെ എവിടുന്നാ വിളിക്കുന്നത്?
1: ധർമ്മടം.
0: കണ്ണൂർ ജില്ല അല്ലേ? കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. ധർമ്മടം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ, അതാരാ? ധർമ്മടത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ?
1: അറിയില്ല.
0: ഇല്ല അല്ലേ. ഓക്കെ. കണ്ണൂർ ജില്ലയിലല്ലേ ധർമ്മടം? ആ ആ ഓക്കെ ഓക്കെ. നിങ്ങളെ പ്രദേശത്തെ എം എൽ എ ആരാണ്? പിണറായി വിജയൻ അല്ലേ. പിണറായി വിജയന് എന്തുകൊണ്ടാണ് ഫേമസ് ആയത്? അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പൊ പിണറായി വിജയൻ നിങ്ങളെ നാട്ടിൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ അറിയണ്ടേ? ആ പിണറായി വിജയൻ ആരാണ്? പിണറായി വിജയൻ ഗവർണറാണോ? കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലേ പിണറായി വിജയൻ? ആ ഇനി മറക്കരുത് കേട്ടോ. അപ്പം സ്വന്തം നാട്ടിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ആളെ നമ്മൾ അറിയാതെ പോവരുത്. ഓക്കെ. കേരളത്തിന്റെ ഗവർണർ ആരാ? ആരിഫ് മുഹമ്മദ്. ആ ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പൊ ഇനി മാറിപ്പോരുത്. ഓക്കെ. പിന്നെ മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: തേർഡ് സ്റ്റാൻഡേർഡ്.
0: അപ്പൊ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്?
1: അല്ല,
0: ഒരുപാട്
1: മുമ്പ്
0: വിളിച്ചിനി അല്ലേ. ഓക്കെ. അങ്ങനെയെങ്കിൽ നമ്മളെ ഒരു ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവല്ലേ. ഓക്കെ. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ കേട്ടോ. കെയർഫുള്ളി കേൾക്കണം. എങ്ങനെ കേൾക്കണം?
1: കെയർഫുള്ളി.
0: അതെ. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഫല്യം

0: ബാം. ഈ രണ്ടായത്തുകൾ വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്തിലാണ് എന്ന് പറയും. വളരെ സിമ്പിളായിട്ടുള്ള, കേട്ടാൽ തന്നെ ഉത്തരം പറയാൻ തോന്നുന്ന ചോദ്യമാണ്. ഉത്തരം കിട്ടിയോ?
1: ഒന്നും കൂടി പറയോ?
0: ഒന്നുകൂടി പറയണോ?

0: അസബ്. പെട്ടെന്ന് ഉത്തരം പറയണേ. ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. സൂറത്തുൽ അബസയിലെ രണ്ടായത്തുകളാണ് പാരായണം ചെയ്തത്. അപ്പോൾ മുഹമ്മദിന് എന്താക്കാൻ പറ്റിയിട്ടില്ല, ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. അത് സാരമില്ല, എന്താക്കിയാൽ മതി, അടുത്ത തവണ വിളിക്കുമ്പോൾ ശരിയാക്കിയാൽ മതി. അടുത്ത തവണ എന്താക്കണം, മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് സമ്മാനം കിട്ടിയിട്ട് വേണം കോള് കട്ടാക്കാൻ. ഓക്കെ, ഇൻഷാല്ലാ. ജസാക്കല്ലാഹു ഖൈർ, ബറക്കുന്ന തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ, പങ്കെടുത്ത കുട്ടികളൊക്കെ വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്യുകയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും മറുപടി പറയാൻ ചില കുട്ടികൾക്ക് സാധിച്ചിട്ടില്ല. ഇൻഷാല്ലാ, അടുത്ത തവണ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കുമ്പോൾ അതിന് ശരിയായി ഉത്തരം പറയാനും നല്ല രീതിയിൽ പഠിക്കുവാനും ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്നത്തെ ഖുർആൻ ടെലികിസിൽ നമ്മോടൊപ്പം ചേർന്നത് കണ്ണൂരിൽ നിന്ന് ഹിലാൽ ഹാഷിർ, അതുപോലെ അബുദാബിയിൽ നിന്ന് ആയിഷ നാദിഷ്, ധർമ്മടത്തിൽ നിന്ന് മുഹമ്മദ് ഹർഷ് എന്നിവരാണ് ഇന്നത്തെ ഖുർആൻ ടെലികിസിൽ മോഡറേറ്ററായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഫുആദ് സനീൻ ബിൻ ഉമർ.
2: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ വാഖിയ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
4: സൂറത്തുൽ വാഖിയ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅത്തിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ

0: حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم.
1: Peace Radio. Tune to reality.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് ഇന്നത്തെ അത്തഹസീനിലൂടെ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 133-134 വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 131-132 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് 133-134 ആയത്തുകൾ.
2: أَمْ كُنْتُمْ شُهَدَاءَ إِذْ حَضَرَ يَعْقُوبَ

അം കുന്തും. സാക്കിന മീമിന് ശേഷം കാഫ്, ഇവിടെ ഇസ്ഹാർ ചെയ്യണം. അവിടെ മണിക്കരുത്, ഇങ്ങനെ മണിക്കരുത്. കുന്തും, ഇവിടെ ഗുന്ന ചെയ്യണം, മണിക്കണം. സുക്കൂനുള്ള നൂനിന് ശേഷം ത വന്നാൽ ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. കുന്തും. ശുഹദാ, മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ് ഉള്ളത്, അതാണ് മുത്തസിൽ. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഷുഹദറ ഇങ്ങനെയല്ല, ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്, വലത് ഭാഗം ഇടത് ഭാഗം ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു, നാവിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ട് ആ അക്ഷരം വരണം. അതോടൊപ്പം അത് ഇസ്തി അല്ല, അതിൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദ. എന്നല്ല പറയുക, തഅബുദൂന അല്ല, ത അയിന് തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ ത എന്ന അക്ഷരമൊക്കെ വളരെ ലൈറ്റായിട്ട്, കാരണം കുറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. തഅബുദൂന തഅബുദൂന എന്നല്ല, അങ്ങനെ ആകുമ്പോൾ അത് ത കനപ്പിച്ചു വരുന്ന രൂപത്തിലാവും. തഅബുദൂന മിൻ ബഅദി, സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ്, അങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ മിൻ ബഅദി അല്ല, മിം ബഅദി. ഐൻ സുക്കൂൻ, ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. ബഅദി മിൻ ബഅദി. ഖാലു നഅബുദു നഅബുദു ഐൻ ഇലാഹക വ ഇലാഹ, തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിക്കണം. ഇലാഹക വ ഇലാഹ ആബായിക, മദ് മുത്തസിൽ. ആബായിക മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ആബായിക. ഇബ്രാഹീമ, ബഇനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്മാഈല ഐൻ വ ഇസ്ഹാഖ ഹ ഹ. ഐനും ഹാവും തൊണ്ടയുടെ മധ്യഭാഗമാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ ഏറ്റവും ഭൂരിഭാഗമായിട്ടും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ഐനും ഹാവും ആയിരിക്കും. അത് തൊണ്ടയുടെ മധ്യഭാഗം, മഖ്റജ് കൃത്യമായിരിക്കണം. വ ഇസ്ഹാഖ ഖാഫ്. ഇലാഹും, തൻവീനു ശേഷം വ, ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇലാഹും വാഹിദ, ഇങ്ങനെ വാഹിദ ഹ വാഹിദ. നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താവുന്ന മദ്ദ്, മദ്ദ് ഇഫദ് എന്നാണ് അതിൻ്റെ പേര്, മദ്ദ് ഇഫദ്. വനഹ്നു വനഹ്നു ലഹു മുസ്ലിമൂൻ, ഇവിടെ കൂട്ടി ഓതുമ്പോൾ വാഹിദം വനഹ്നു, അങ്ങനെ ഇദ്ഗാം ചെയ്ത് മണിക്കണം. വനഹ്നു ലഹു മുസ്ലിമൂൻ. തിൽക ഉമ്മതുൻ, മീമിൽ ശദ്ദ് മണിക്കണം. ഉമ്മതുൻ ഖദ്, തൻവീനു ശേഷം ഖാഫ്, ഇഖ്ഫാ ബിഗുന്ന. തൻവീനു ശേഷം ഖാഫ് വന്നാൽ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. ഉമ്മതു ഖദ് ഉമ്മതു ഖദ്, ഇങ്ങനെ. ഖദ് ഖലത്ത്, ദാലിനെ ശരിക്കും കേൾക്കണം. ഖലത്ത് എന്നാൽ ഖലത്ത് എന്ന് പറയേണ്ടതില്ല. ഖദ് ഖലത്ത്. ലഹാ മാ കസബത് വലകും മാ കസബ്തും വലകും. സുക്കൂനുള്ള മീമിന് ശേഷം മീം, ഇദ്ഗാം മുതമാസിരേൻ. സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതിൻ്റെ പേര് ഇദ്ഗാം മുതമാസിരേൻ. വലകും മാ കസബ്തും, ഇങ്ങനെ. കസബ്തും, ബഅനയും ശരിക്ക് കേൾക്കണം, ഖൽഖല ചെയ്യണം. കസബ്തും. വലാ തുസ്അലൂന
തുസ്അലൂന എന്നല്ല, തുസ് എ ഹംസ കൃത്യമായിട്ട് കേൾക്കണം. തുസ് അലൂന അമ്മാ കാനു, മീമിന് ശബ്ദം അണിക്കണം. കാനു യഅമലൂൻ, യഅയിനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. യഅമലൂൻ, യഅമലൂൻ എന്നല്ല, യഅമലൂൻ അവസാനത്തിൽ മദ്ദാരിദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. أَمْ كُنْتُمْ شُهَدَاءَ إِذْ حَضَرَ يَعْقُوبَ

0: സൂറത്തുൽ ബഖറയിലെ 133-134 ആയത്തുകൾ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 133-134 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം, പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഹറമൈൻ ലൈവ് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തൗബ 94 മുതൽ 106 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തു ഹദീദ് 16 മുതൽ 19 കൂടിയ വചനങ്ങളും പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
1: الحمد لله رب العالمين الرحمن

മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തൗബ 94 മുതൽ 106 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തു ഹദീദ് 16 മുതൽ 19 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു നഹ്ലിലെ 14 മുതൽ 23 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തൗബ 94 മുതൽ 106 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തു ഹദീദ് 16 മുതൽ 19 കൂടിയ വചനങ്ങളും പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു നഹ്ലിലെ 14 മുതൽ 23 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.
1: വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിന്റെ ദിവ്യവചനങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ നിസായിലെ 135 മുതൽ 147 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ പാരായണത്തിലേക്ക്.
1: الحمد لله رب العالمين

بسم الله الرحمن الرحيم. بسم الله

إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞ് ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന ഭാഗം സൂറത്തുൽ കഹഫിലെ 88 മുതൽ 101 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 88 മുതൽ 101 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: പ്രിയ ശ്രോതാക്കൾ, ആദ്യമായി തൻസീൽ. പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്തു തൂർ മുതൽ സൂറത്തു ഹദീദ് കൂടിയ സൂറത്തുകൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൂസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് സൂറത്തു തൂർ മുതൽ സൂറത്തു ഹദീദ് കൂടിയ സൂറത്തുകളുടെ പാരായണമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. ബഹുമാന്യനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിശദീകരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തു ജിന്ന് 20 മുതൽ 24 വരെ വചനങ്ങൾ.
2: വചനം 20. വാക്കർത്ഥം. ഖുൽ, നീ പറയുക. ഇന്നമാ അദുഉ, നിശ്ചയമായും ഞാൻ വിളിക്കുന്നുള്ളൂ പ്രാർത്ഥിക്കുന്നുള്ളൂ. റബ്ബി, എൻ്റെ റബ്ബിനെ മാത്രം. വലാ ഉഷ്രിക്കു, ഞാൻ പങ്കുചേർക്കുകയുമില്ല. ബിഹി അഹദ, അവനോട് ഒരാളെയും.

0: നബിയെ പറയുക, നിശ്ചയമായും ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നുള്ളൂ. അവനോട് ഞാൻ ഒരാളെയും പങ്കുചേർക്കുന്നതുമല്ല. വചനം 21 വാക്കർത്ഥം: ഖുൽ, നീ പറയുക, ഇന്നീ, നിശ്ചയമായും, ഞാൻ, ലാ അംലിക്കു, ഞാൻ അധീനപ്പെടുത്തുന്നില്ല, എനിക്ക് സ്വാധീനമില്ല, കഴിവില്ല, ലക്കും, നിങ്ങൾക്ക്, ളറൻ, ഉപദ്രവത്തിന്, ദോഷം ചെയ്യാൻ, വല റഷദ, നേർമാർഗത്തിനും ഗുണത്തിനും ഇല്ല.
1: ഖുൽ ഇന്നീ ലാ അംലിക്കു ലക്കും ദറൻ വല റഷദ.
0: പറയുക, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവമാകട്ടെ, ഒരു നേർമാർഗമാകട്ടെ, അധീനപ്പെടുത്തുന്നില്ല.
2: അഥവാ
0: രണ്ടിനും കഴിവില്ല. വചനം 22 വാക്കർത്ഥം: ഖുൽ ഇന്നി, നീ പറയുക, നിശ്ചയമായും ഞാൻ, ലൻ യുജീറനി, എനിക്ക് രക്ഷ നൽകുകയില്ല തന്നെ, എന്നെ കാക്കുകയേ ഇല്ല, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, അഹദുൻ, ഒരാളും, വലൻ അജിദ, ഞാൻ കണ്ടെത്തുകയുമില്ല, എനിക്ക് കിട്ടുകയുമില്ല തന്നെ, മിൻദൂനിഹി, അവനെ കൂടാതെ, അവന് പുറമെ, മുൽത്തഹദ, ഒരഭയസ്ഥാനവും രക്ഷയും.

പറയുക, നിശ്ചയമായും അല്ലാഹുവിൽ നിന്ന് എനിക്കൊരാളും രക്ഷ നൽകുന്നതല്ല. അവന് പുറമെ യാതൊരഭയസ്ഥാനവും ഞാൻ കണ്ടെത്തുന്നതുമല്ല തന്നെ. വചനം 23 വാക്കർത്ഥം: ഇല്ലാ ബലാഗൻ, എത്തിച്ചു കൊടുക്കലല്ലാതെ, പ്രബോധനം ഒഴികെ, മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന്, വരിസാലാത്തിഹി അവൻ്റെ ദൗത്യങ്ങളും, വമയ്യസി ആർ അനുസരണക്കേട് കാട്ടുന്നുവോ, അല്ലാഹ വ റസൂലഹു അല്ലാഹുവിനോടും അവൻ്റെ റസൂലിനോടും, ഫ ഇന്നലഹു എന്നാൽ നിശ്ചയം അവനുണ്ട്, നാറ ജഹന്നമ ജഹന്നമിൻ്റെ അഗ്നി, ഖാലിദീന ഫീഹ അതിൽ നിത്യവാസികളായിക്കൊണ്ട്, അബദൻ എന്നെന്നും എക്കാലവും.

അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രബോധനം എത്തിക്കലും അവന്റെ ദൗത്യങ്ങളുമല്ലാതെ മറ്റൊന്നും എന്റെ അധീനത്തിലില്ല. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ആർ അനുസരണക്കേട് കാണിക്കുന്നുവോ അവന് നിശ്ചയമായും ജഹന്നമിന്റെ അഥവാ നരകത്തിന്റെ അഗ്നിയുണ്ടായിരിക്കും. അതിൽ എന്നെന്നും നിത്യവാസികളായിക്കൊണ്ട്. വചനം 24. വാക്കർത്ഥം: ഹത്ത ഇദാ റഔ, അങ്ങനെ അവർ കണ്ടാൽ, കാണുന്നവരേക്കും, മാ യുഅദൂന, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നത്, താക്കീതു ചെയ്യപ്പെടുന്നത്, ഫസയഅലമൂന, അപ്പോൾ അവർ അറിഞ്ഞുകൊള്ളും, മൻ അദ്ഉഫു, ഏറ്റവും ദുർബലർ ആരാണെന്ന്, നാസിറൻ, സഹായികളിൽ, സഹായകനാൽ, വഅഖല്ലു, ഏറ്റവും കുറവുള്ളവരും, അദദൻ, എണ്ണത്തിൽ, എണ്ണത്താൽ.

0: അങ്ങനെ അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം അവർ കണ്ടാൽ അപ്പോൾ അവർ അറിഞ്ഞുകൊള്ളും ആരാണ് സഹായികളിൽ ഏറ്റവും ദുർബലരും എണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞവരും എന്ന്. വചനം 20 മുതൽ 24 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണം. നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാനൊരിക്കലും തൗഹീദിനെതിരായി ഒന്നും പ്രവർത്തിക്കുകയില്ല. നിങ്ങൾക്കു വല്ല ഗുണമോ ദോഷമോ വരുത്തുവാൻ എനിക്ക് സാധ്യവുമല്ല. എനിക്കു തന്നെയും അല്ലാഹുവിങ്കൽ നിന്ന് വല്ല ആപത്തും വരികയാണെങ്കിൽ അത് തടുക്കുവാൻ സാധ്യമല്ല. അവനല്ലാതെ എനിക്ക് രക്ഷയുമില്ല. പക്ഷേ അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ദൗത്യങ്ങൾ നിറവേറ്റുവാനും അവൻ്റെ സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യാനും ഞാൻ നിയുക്തനായിരിക്കുകയാണ്. ആ നിലയ്ക്കാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുവാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ ശാശ്വതമായ നരകശിക്ഷയ്ക്ക് അർഹരായിരിക്കും. തൽക്കാലം കുറേയൊക്കെ കഴിവും സ്വാധീനവും നിങ്ങൾക്കുണ്ടെന്ന് കരുതി നിങ്ങൾ വഞ്ചിതരാകേണ്ട. അതൊന്നും അല്ലാഹുവിൻ്റെ ശിക്ഷയ്ക്കെതിരിൽ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. നിങ്ങൾ തികച്ചും നിസ്സഹായരായിത്തീരുമെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം എന്നൊക്കെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നു. മാ യുഅദൂന, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം കൊണ്ടുദ്ദേശ്യം അടുത്ത ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന തൗഹീദിൻ്റെ വിജയവും ഷിർക്കിൻ്റെ പരാജയവുമായിരിക്കാം, അല്ലെങ്കിൽ പരലോക ശിക്ഷയുമായിരിക്കാം. അല്ലാഹു അഅലം.
1: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് നാം പഠിച്ച സൂറത്ത് സൂറത്തു ജിന്ന് 20 മുതൽ 24 വരെ വചനങ്ങൾ.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: കേൾക്കാം, പാരായണം ചെയ്യാം, മനഃപ്പാഠമാക്കാം, ഖുർആനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പ്രചോദനമാകുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ ഹിഫുദൽ ഖുർആൻ ഹാഫിദ് ജാഫർ സലഫിയുടെ നേതൃത്വത്തിൽ അടുത്ത വചനങ്ങളിലേക്ക്, സൂറ അഹ്സാബിലെ 72-ാമത്തെ വചനത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യമായത്തൊന്ന് പാരായണം ചെയ്യാം.

0: ആയത്തിൻ്റെ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്ത് പഠിക്കാനായി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 72-ാമത്തെ വചനമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജഫർ സലഫി.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസഫിലെ പേജ് നമ്പർ 541 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമുക്കൊപ്പം പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി ചേരുന്നു.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 541 ഏതാനും വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലം.

0: അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് ഇന്നത്തെ അത്തഹസീനിലൂടെ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 133-134 വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 131-132 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് 133-134 ആയത്തുകൾ.
2: أَمْ كُنْتُمْ شُهَدَاءَ إِذْ حَضَرَ يَعْقُوبَ

എം കുന്തും. സാക്കിന മീമിന് ശേഷം കാഫ്, ഇവിടെ ഇസ്ഹാർ ചെയ്യണം. അവിടെ മണിക്കരുത്, എം കുൻ ഇങ്ങനെ മണിക്കരുത്. കുന്തും ഇവിടെ ഗുന്ന ചെയ്യണം, മണിക്കണം. സുക്കൂനുള്ള നൂനിന് ശേഷം ത വന്നാൽ ഇഖ്ഫാ ബി ഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. കുന്തും. ശുഹദാ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ് ഉള്ളത്, അതാണ് മുത്തസിൽ. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഷുഹദറ ഇങ്ങനെയല്ല, ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്, വലത് ഭാഗം ഇടത് ഭാഗം ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു, നാവിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ട് ആ അക്ഷരം വരണം. അതോടൊപ്പം അത് ഇസ്തി അല്ല, അതിൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദ. എന്നല്ല പറയുക, തബുദൂന അല്ല, ത അയിന് തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ ത എന്ന അക്ഷരമൊക്കെ വളരെ ലൈറ്റായിട്ട്, കാരണം കുറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. തബുദൂന തബുദൂന എന്നല്ല, അങ്ങനെ ആകുമ്പോൾ അത് ത കനപ്പിച്ചു വരുന്ന രൂപത്തിലാവും. തബുദൂന മീൻ ബഅദി, സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് അങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ബഅദി അല്ല, മിം ബഅദി. ഐൻ സുക്കൂൻ, ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. ബഅദി മിൻ ബഅദി. ഖാലു നഅബുദു നഅബുദു ഐൻ ഇലാഹക വ ഇലാഹ, തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിക്കണം. ഇലാഹക വ ഇലാഹ ആബായിക, മദ് മുത്തസിൽ. ആബായിക മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ആബായിക. ഇബ്രാഹീമ, ബഇനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്മാഈല ഐൻ വ ഇസ്ഹാഖ ഹ

ഐനും ഹാവും തൊണ്ടയുടെ മധ്യഭാഗമാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ ഏറ്റവും ഭൂരിഭാഗമായിട്ടും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ഐനും ഹാവും ആയിരിക്കും. അത് തൊണ്ടയുടെ മധ്യഭാഗം, മഖ്റജ് കൃത്യമായിരിക്കണം. വൈസ്ഹാഖ ഖാഫ് ഇലഹം തൻവീനു ശേഷം വ ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇലഹം വാഹിദ ഇങ്ങനെ വാഹിദ ഹ വാഹിദ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താവുന്ന മദ്ദ്, മദ്ദ് ഇഫദ് എന്നാണ് അതിൻ്റെ പേര്, മദ്ദ് ഇഫദ്. വനഹ്നു വനഹ്നു ലഹു മുസ്ലിമൂൻ, ഇവിടെ കൂട്ടി ഓതുമ്പോൾ വാഹിദം വനഹ്നു, അങ്ങനെ ഇദ്ഗാം ചെയ്ത് മണിക്കണം. വനഹ്നു ലഹു മുസ്ലിമൂൻ തിൽക ഉമ്മതുൻ, മീമിൽ ശദ്ദ് മണിക്കണം. ഉമ്മതുൻ ഖദ് തൻവീനു ശേഷം ഖാഫ് ഇഖ്ഫം ബിഗുന്ന, തൻവീനു ശേഷം ഖാഫ് വന്നാൽ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. ഉമ്മതു ഖദ് ഉമ്മതു ഖദ് ഇങ്ങനെ. ഖദ് ഖലത് ദാലിനെ ശരിക്കും കേൾക്കണം, ഖലത് എന്നാൽ ഖലത്ത് എന്ന് പറയേണ്ടതില്ല. ഖദ് ഖലത് ലഹ മാ കസബത് വലകും മാ കസബ്തും വലകും, സുക്കൂനുള്ള മീമിന് ശേഷം മീം ഇദ്ഗാം മുതമാസിരേൻ, സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതിൻ്റെ പേര് ഇദ്ഗാം മുതമാസിരേൻ. വലകും മാ കസബ്തും ഇങ്ങനെ. കസബ്തും ബാഇനയും ശരിക്ക് കേൾക്കണം, ഖൽഖല ചെയ്യണം. കസബ്തും വലാ തുസ്അലൂന വലാ തുസ്അലൂന തുസ്അലൂന തുസ്അലൂന എന്നല്ല, തുസ് എ ഹംസ കൃത്യമായിട്ട് കേൾക്കണം. തുസ്അലൂന അമ്മാ കാനു, മീമിന് ശദ്ദ് മണിക്കണം. കാനു യഅമലൂൻ, ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. യഅമലൂൻ യഅമലൂൻ എന്നല്ല യഅമലൂൻ, അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. أَمْ كُنْتُمْ شُهَدَاءَ إِذْ حَضَرَ يَعْقُوبَ

0: സൂറത്തുൽ ബഖറയിലെ 133-134 ആയത്തുകൾ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 133-134 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിസ് അബ്ദുഷക്കൂർ.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ, സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
4: പീസ് റേഡിയോ, tuned to reality.
5: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ, പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുറാൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
6: Peace Radio. Tune to reality.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ തെൻസിയിൽ പ്രശസ്ത ഖാരിഉകളുടെ അതിമനോഹരമായ ഖുർആൻ പാരായണമാണ് പീസ് ഖുർആൻ റേഡിയോ തെൻസിയിൽ. ഇന്ന് സൂറത്തു സോഫാത്ത് മുതൽ സൂറത്തു സുമർ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നു അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാകുമുല്ലാഹു ഖൈറാ. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു സോഫാത്ത് മുതൽ സൂറത്തു സുമർ 52 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദാഖ്യാനം പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു. തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ജിന്നിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 25. വാക്കർത്ഥം. ഖുൽ, നീ പറയുക. ഇൻ അദരി, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അറിയുകയില്ല. അഖരീബുൻ, സമീപമായതാണോ അടുത്തതോ. മാ തുഅദൂന, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നത്, താക്കീതു ചെയ്യപ്പെടുന്നത്. അം യജ്അലു, അതോ ആക്കുമോ, അതല്ല ഏർപ്പെടുത്തുമോ. ലഹു റബ്ബി, അതിന് എന്റെ റബ്ബ്. അമദ, ഒരു ദീർഘമായ കാലാവധി.

0: പറയുക, എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം സമീപത്തുണ്ടാകുന്നതാണോ? അതല്ല എന്റെ റബ്ബ് അതിനു വല്ല ദീർഘമായ കാലാവധിയും ഏർപ്പെടുത്തുന്നതാണോ എന്ന്. വചനം 26. വാക്കർത്ഥം: ആലിമുൽ ഗൈബി, അദൃശ്യത്തെ അറിയുന്നവനാണ്. ഫലാ യുൽഹിറു, എന്നാൽ അവൻ വെളിവാക്കുകയില്ല, വെളിപ്പെടുത്തിക്കൊടുക്കുകയില്ല. അലാ ഗൈബിഹി, അവന്റെ അദൃശ്യത്തെപ്പറ്റി. അഹദൻ, ഒരാൾക്കും.
1: ആലിമുൽ ഗൈബി ഫലാ യുൽഹിറു അലാ ഗൈബിഹി അഹദ,
0: അദൃശ്യത്തെ അറിയുന്നവനത്രേ അവൻ, എന്നാൽ തന്റെ അദൃശ്യ കാര്യങ്ങളെപ്പറ്റി അവൻ ഒരാൾക്കും വെളിവാക്കിക്കൊടുക്കുന്നതല്ല. വചനം 27. വാക്കർത്ഥം: ഇല്ല മനിർത്തദ്വാ, അവൻ തൃപ്തിപ്പെട്ടു കൊടുക്കുന്നവർക്കല്ലാതെ, തിരഞ്ഞെടുത്തവരെയല്ലാതെ. മിർ റസൂലിൻ, വല്ല റസൂലും ദൂതരിൽ നിന്ന്. ഫ ഇന്നഹു, ഇനി അദ്ദേഹമോ, എന്നാൽ അദ്ദേഹമാകട്ടെ. യസ്ലുക്കു, അവൻ പ്രവേശിപ്പിക്കും, ഏർപ്പെടുത്തും. മിം ബൈനിയദൈഹി, അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ. ഒമിൻ ഖൽഫിഹി, അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെയും. റസ്വദ, പാറാവുകാരെ, വീക്ഷിക്കുന്നവരെ.

അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ള വല്ല റസൂലിനുമല്ലാതെ. എന്നാൽ അദ്ദേഹമാകട്ടെ, അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും അവൻ പാറാവുകാരെ പ്രവേശിപ്പിക്കുന്നതുമാണ്. വചനം 28. വാക്കർത്ഥം ലിയ അലമ, അവൻ അറിയുവാൻ വേണ്ടി. അൻകദ്, ഉണ്ട് എന്ന്. അബ്ലഗു, അവർ എത്തിച്ചു. ഡിസാലാത്തി, ദൗത്യങ്ങളെ. റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ. വ അഹാത്വ, അവൻ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു, പൂർണമായി അറിയുകയും ചെയ്തിരിക്കുന്നു. ബിമാ ലദൈഹിം, അവരുടെ അടുക്കൽ ഉള്ളതിനെ. വ അഹ്സ്വ, അവൻ കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു, തിട്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കുല്ല ഷൈഇൻ, എല്ലാ വസ്തുവേയും. ആദദ, എണ്ണം, എണ്ണത്താൽ.

0: അവർ തങ്ങളുടെ റബ്ബിൻ്റെ ദൗത്യങ്ങളെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അറിയുവാൻ വേണ്ടിയാണത്. അവരുടെ അടുക്കലുള്ളതിനെ അവൻ അഥവാ അല്ലാഹു വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. പൂർണമായി അറിയുന്നു. അവൻ സർവവസ്തുവും എണ്ണം കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. വചനം 25 മുതൽ 28 വരെയുള്ളതിൻ്റെ വിശദീകരണം. കഴിഞ്ഞ വചനങ്ങളിൽ ജനങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഉത്ബോധനം നൽകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. ഈ വചനങ്ങളിൽ വീണ്ടും ചില കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുവാൻ കൽപ്പിക്കുന്നു. അവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുമെന്ന് താക്കീതു ചെയ്യപ്പെടുന്ന ശിക്ഷ എത്ര കാലം കൊണ്ടാണ് സംഭവിക്കുക എന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിനെക്കുറിച്ചു മാത്രമല്ല, അദൃശ്യങ്ങളായ വിവരങ്ങളൊന്നും തന്നെ എനിക്കോ മറ്റോ അറിയുകയില്ല. അല്ലാഹു തൃപ്തിപ്പെടുന്ന അവൻ്റെ ദൂതന്മാർക്ക് അവൻ വല്ലതും അറിയിച്ചു കൊടുത്തെന്നുവരും. അങ്ങനെ അവൻ എനിക്ക് അറിയിച്ചു തന്നേക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റ് അദൃശ്യങ്ങളൊന്നും എനിക്കറിയുകയില്ല. റസൂലുകൾക്ക് അവൻ അറിയിക്കുന്ന സംഗതികളാകട്ടെ, അതിൽ ഒരു പ്രകാരേണയും യാതൊരു കൈകടത്തലോ മാറ്റത്തിരുത്തലോ സംഭവിക്കുവാൻ മാർഗവുമില്ല. കാരണം അവ വളരെ ഭദ്രവും സുരക്ഷിതവുമായിരിക്കും. അവരുടെ മുമ്പിലും പിമ്പിലും അവൻ കാവൽ ഏർപ്പെടുത്തിയിരിക്കും. വാർത്തയുമായി വരുന്നവരെക്കുറിച്ചും വാർത്ത എത്തിക്കപ്പെടുന്നവരെക്കുറിച്ചും എന്നുവേണ്ട സകല കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു പരിപൂർണമായും സൂക്ഷ്മമായും അറിയുന്നതുമാകുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങൾ മുഖേന പ്രഖ്യാപനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. 26ഉം 27ഉം വചനങ്ങളിൽ നിന്ന് മൗലിക പ്രധാനങ്ങളായ ചില സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംശയത്തിനോ അന്യ വ്യാഖ്യാനങ്ങൾക്കോ ഇടയില്ലാത്ത വിധം വ്യക്തമായ ഭാഷയിലാണത് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നതും. ഒന്ന്, അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. രണ്ട്, അവൻ തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് അഥവാ ദിവ്യദൂതന്മാർക്ക് അല്ലാതെ അദൃശ്യ കാര്യത്തെപ്പറ്റി അവൻ വെളിവാക്കി കൊടുക്കുകയുമില്ല. മൂന്ന്, റസൂലുകൾക്ക് അവ എത്തിച്ചു കൊടുക്കപ്പെടുന്നത് വളരെ ഭദ്രവും സുരക്ഷിതവുമായ നിലയിലായിരിക്കുകയും ചെയ്യും. അല്ലാഹു പറയുന്നു, വലാ യുഹീതൂന ബിഷൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാഷാ. സൂറത്തുൽ ബഖറ 255. അവൻ്റെ അറിവിൽ നിന്ന് അഥവാ അല്ലാഹുവിൻ്റെ അറിവിൽ നിന്ന് യാതൊന്നിനെയും അവർ ആകാശഭൂമിയിലുള്ളവർ വലയം ചെയ്യുന്നില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ. സൂറത്തുൻ നംല് 65ാം വചനം. പറയുക, അല്ലാഹു അല്ലാതെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരാരും അദൃശ്യകാര്യം അറിയുന്നതല്ല. ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ. സൂറത്തുൽ അൻആം 50ാം വചനം. പറയുക, അല്ലാഹുവിൻ്റെ ഖജനാക്കൾ എൻ്റെ അടുക്കലുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ഞാൻ അദൃശ്യകാര്യം അറിയുന്നതുമല്ല. ഞാൻ ഒരു മലക്കാണെന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എനിക്ക് വഹിയ് നൽകപ്പെടുന്നതിനെയല്ലാതെ ഞാൻ പിൻപറ്റുന്നുമില്ല. ബുദ്ധി കൊണ്ടോ ബാഹ്യേന്ദ്രിയങ്ങൾ വഴിയോ അറിയുവാൻ കഴിയാത്തതും കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായതുമായ കാര്യങ്ങൾക്കാണ് അദൃശ്യകാര്യം അഥവാ അൽ ഗൈബ് എന്നു പറയുന്നത്. ഊഹിച്ചോ ഗണിച്ചോ ലക്ഷണം മുഖേനയോ പരിചയത്തെ അടിസ്ഥാനമാക്കിയോ യന്ത്രസാമഗ്രികൾ ഉപയോഗപ്പെടുത്തിയോ അറിഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും അദൃശ്യ ജ്ഞാനങ്ങളല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതിനെപ്പറ്റി സൂറത്തു ലുഖ്മാന്റെ അവസാനത്തിലും മറ്റും വിവരിച്ചിട്ടുള്ളത് ഓർക്കുക. അല്ലാഹു തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് മാത്രമേ അദൃശ്യങ്ങളിൽപ്പെട്ട വല്ല കാര്യങ്ങളും അവൻ അറിയിച്ചു കൊടുക്കുകയുള്ളൂവെന്ന് അല്ലാഹു വ്യക്തമാക്കിയിരിക്കുന്നു. റസൂലുകൾ എന്നു പറഞ്ഞതിൽ പ്രവാചകന്മാരായ ദൈവദൂതന്മാരും അവർക്ക് ദൈവിക സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളും ഉൾപ്പെടുന്നു. അപ്പോൾ പ്രശ്നക്കാർ, ജ്യോത്സ്യന്മാർ, പിശാചുക്കൾ, അവരുടെ സേവകന്മാർ, മന്ത്രവാദികൾ എന്നുവേണ്ട പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും മഹാത്മാക്കളുമായ ആളുകളുമെല്ലാം തന്നെ അദൃശ്യകാര്യം അറിയാൻ കഴിയാത്തവരാണെന്ന് സ്പഷ്ടം. നബിമാർക്ക് പോലും അല്ലാഹു അറിയിച്ചു കൊടുത്തത് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ താനും. അതെ, അല്ലാഹുവിൽ നിന്നുള്ള വഹിയുകൊണ്ടല്ലാതെ നബിമാർക്കും നബിമാരിൽ നിന്ന് കേട്ടറിഞ്ഞല്ലാതെ മറ്റുള്ളവർക്കും അദൃശ്യ വിവരം അറിയുവാൻ മാർഗമില്ല. അല്ലാഹുവിൽ നിന്ന് നബിമാർക്ക് സന്ദേശം അഥവാ വഹി എത്തിക്കുമ്പോൾ മുമ്പിലൂടെയും പിമ്പിലൂടെയും പാറാവുകാരുണ്ടാകുമെന്നു പറഞ്ഞുവല്ലോ. ഈ പാറാവുകാർ മലക്കുകളായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതായി നിവേദനം വന്നിട്ടുണ്ട്, ഏതൊരു ഖുർആൻ വചനവും തന്നെ അല്ലാഹുവിൻ്റെ നബിയുടെ അടുക്കൽ എത്തുന്നതുവരേക്കും അതിനെ കാത്തും കൊണ്ട് അതിൻ്റെ കൂടെ നാല് മലക്കുകൾ ഇല്ലാതെ അവൻ ഇറക്കിയിട്ടില്ല. ഇതിന് തെളിവായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ രണ്ടു വചനങ്ങൾ ഓതുകയും ചെയ്തു. റവാഹു ഇബ്നു മർദവിയ. വഹിയു കൊണ്ടുവരുന്ന മഹാദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് വേറെ നാല് മലക്കുകൾ ഉണ്ടാകുമെന്നാണ് പാറാവുകാർ അഥവാ റസ്വദ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്ന് സഈദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും നിവേദനം വന്നിട്ടുണ്ട്. റവാഹു ഇബ്നു ജരീർ.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൽ ജിന്നിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേട്ടത്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം, മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം, ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഇന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത ഷെയ്ഖ് ബദർ അൽ തുർക്കി.

0: الله
1: الله أكبر
0: الله أكبر
1: الله أكبر
0: الحمد لله رب العالمين

نصركم لا يستطيعون نصركم ولا أنفسهم ينصرون.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്ത് അഷ്ഷെയ്ഖ് ബദർ അൽ തുർക്കിയാണ് പാരായണം നിർവഹിച്ചത്. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബഖറ 284 മുതൽ 286 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തുൽ ഇസ്രാ 110 മുതൽ 111 കൂടിയ വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
1: لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين അല്ലാഹു അക്ബർ
2: അല്ലാഹു അക്ബർ.
1: ഖുൽ ഇദ്ഉ അല്ലാഹ ഔ ഇദ്ഉ അർ-റഹ്മാൻ അയ്യമാ തദ്ഉ ഫലഹു അൽ-അസ്മാഉൽ ഹുസ്നാ ولا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا الله أكبر
2: الله أكبر.
0: ما شاء الله بارك الله فيكم. نام ادوري كيتد حرمين لايو മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബഖറയിലെ 284 മുതൽ 286 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തുൽ ഇസ്രാ 110 മുതൽ 111 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
3: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വിശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു അൽ മുഅല്ലിം. ഇന്നത്തെ അൽ മുഅല്ലിമിൽ സൂറത്തുൽ ബഖറയിലെ 133 മുതൽ 136 കൂടിയ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനീജി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 133 മുതൽ 136 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം മനസ്സിലാക്കിയത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്ത് 44 മുതൽ 47 വരെ വചനങ്ങളുടെ ആശയ പഠനം അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم على سرر متقابلين. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 44-ാമത്തെ വചനമാണ് കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനത്തെക്കുറിച്ചുള്ള ഏതാനും വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികൾക്ക് നൽകുന്ന സ്വർഗീയമായ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ വചനത്തിലെ പരാമർശം. അതിൽ അഭിമുഖമായി ഇരിക്കുമെന്ന് പറയുന്നതിൽ ചില കാര്യങ്ങൾ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. സ്വർഗവാസികൾ തമ്മിൽ ഉള്ളു തുറന്ന സ്നേഹമുള്ളവരായിരിക്കും. പകയോ വിദ്വേഷമോ വെറുപ്പോ അസൂയയോ അവരെ ഒരു തരത്തിലും അവരുടെ മനസ്സിലുണ്ടാവുകയില്ല. ലി അന്നഹും മുതഖാബിലൂന ലാ യുവല്ലി അഹദുഹും ഖഫാഹുലിൽ ആഖർ. ഒരാളും തൻ്റെ പുറം മറ്റൊരാൾക്ക് മുമ്പിലേക്ക് തിരിഞ്ഞിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. കദാലിക അയ്യദൻ യദുല്ലു അലാ സഅത്തിൽ മജാലിസി ലി അന്നഹും ഇദാ കാനു കസീരീൻ വസാറു മുതഖാബിലീൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊന്ന്, ആ സ്വർഗം വിശാലമാണെന്നും ആ വചനം അറിയിക്കുന്നു. അതുകൊണ്ടാണ് അവർ പരസ്പരം അഭിമുഖമായിട്ടിരിക്കുമെന്ന് പറയുമ്പോൾ അതിൽ ആ സ്ഥലത്തിൻ്റെ വിസ്തൃതിയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം. കാരണം ഇദൻ ഫൽ മജാലിസു വാസിഅത്തുൻ മഹുമാ ജാഅ മിനൻ നാസി ഫഇന്നഹ തസഉഹും. എത്ര മനുഷ്യർ സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചാലും അവരെക്കൊണ്ടൊരിക്കലും സ്വർഗം വീർപ്പ് മുട്ടുന്നതല്ല, അതിവിശാലമാകുന്നു സ്വർഗലോകം. വല്ലാഹിറു അന്ന ജുലൂസൽ ഇൻസാനി മഅ അഹ്ലിഹി വ ഖാസ്വതിഹി അലാ ഹാദൽ വജ്ഹി മുതഖാബിലീന ലികമാലി അദബിഹിം. തൻ്റെ സ്നേഹജനങ്ങളോട് ഒന്നിച്ച്, തൻ്റെ കുടുംബത്തോടൊന്നിച്ച്, തൻ്റെ ഭാര്യമാരോടൊന്നിച്ച് അങ്ങനെ ഇരിക്കുന്നവർ തീർച്ചയായും മര്യാദ പാലിക്കുന്നവരാകുന്നു, അദബ് പാലിക്കുന്നവരാകുന്നു എന്ന് ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് ഉസൈമി റഹ്മുള്ള എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ലാ മുതദാബിരീന വദാലികലിൽ മഹബ്ബത്തി വൽ മവദ്ദ. അഭിമുഖമായിട്ടിരിക്കുമെന്നല്ലാതെ പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ പുറം തിരിഞ്ഞിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്താ കാരണം? പരസ്പരമുള്ള സ്നേഹമാണതിന് കാരണം. അല്ലത്തീ മലഅത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പരസ്പരമുള്ള സ്നേഹമാണതിന് കാരണം. സൂറത്തുൽ ഹിജ്റിലെ 47-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വനസഅ്നാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ. വനസഅ്നാ, നാം ഊരിക്കളഞ്ഞിരിക്കുന്നു. മാ ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ള മിൻ ഗില്ലിൻ വിദ്വേഷത്തിൽ നിന്ന്, പകയിൽ നിന്ന്, ഇഖ്വാനൻ പരസ്പരം സഹോദരന്മാരായ നിലയിലായിരിക്കും അവർ. അലാ സുറുരിൻ മുതഖാബിലീൻ, കട്ടിലുകളിൽ, സ്വർഗീയ കട്ടിലുകളിൽ അഭിമുഖമായി ഇരിക്കുന്നവരായ നിലയിൽ. സൂറത്തു ഹിജ്റിലെ ഈ വചനം അവരുടെ മനസ്സിൽ പരസ്പരം സ്നേഹമുണ്ടാകും, ശത്രുതയോ വിദ്വേഷമോ വെറുപ്പോ അവരുടെ മനസ്സിനെ പിടികൂടുകയില്ല എന്ന് വ്യക്തമാക്കുന്നു. ഫലമ്മാ തഹുറത്തു ഖുലൂബുഹും തഖാബലത്തു വുജൂഹുഹും, ഹൃദയങ്ങൾ ശുദ്ധമായതുകൊണ്ട് തന്നെ അവരുടെ മുഖങ്ങൾ പരസ്പരം അഭിമുഖമായിട്ടിരിക്കുന്നു. ലിഅന്ന തദാബുറ ലാ യകൂനു ഇല്ലാ മിനൽ അദാവത്തി വൽ ബഗ്ദാഇ. കാരണം ഈ പിന്തിരിഞ്ഞിരിക്കുക, പുറംതിരിഞ്ഞിരിക്കുക എന്നത് വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നുമല്ലാതെ ഉണ്ടാവുകയില്ല. അല്ലത്തീ മലഅത് അൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന, ഇന്ന് മനുഷ്യർക്കിടയിൽ കാണുന്ന വിദ്വേഷം, വെറുപ്പ് എന്നതൊക്കെ അത് പരസ്പരം ഒന്നിച്ചിരിക്കാൻ തടസ്സമാകുന്ന കാര്യമാണ്. തിരുമേനി പറഞ്ഞു, പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ലാ തഹസദു വലാ തബഗളു വലാ തദാബറു. നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്, നിങ്ങൾ പരസ്പരം വെറുപ്പ് കാണിക്കരുത്, നിങ്ങൾ പരസ്പരം പുറം തിരിഞ്ഞിരിക്കരുത്. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ സ്വർഗവാസികളെ അള്ളാഹു പരിചയപ്പെടുത്തിയത് അവർ സ്വർഗത്തിൽ പരസ്പരം അഭിമുഖമായിക്കൊണ്ട് സ്വർഗീയ കട്ടിലുകളിൽ ഇരിക്കുന്നവരായിരിക്കും. അലാ സുറുരിൻ, കട്ടിലുകളിൽ മുതഖാബിലീൻ, പരസ്പരം അഭിമുഖമായിട്ടിരിക്കുന്നവരായിരിക്കും. 45 വചനം, യുതാഫു അലൈഹിം ബികസിം മിം മഈൻ. ത്വാഫ എന്ന് പറഞ്ഞാൽ ചുറ്റി, ചുറ്റിക്കറങ്ങി എന്നാണ് അർത്ഥം. ത്വാഫ, യതൂഫു, തവാഫ്, അതിൽ നിന്നാണ് യുതാഫു എന്ന് വരുന്നത്. ചുറ്റിക്കറങ്ങപ്പെടും, അതിൻ്റെ മജ്ഹൂലി രൂപമാണ്, ഫിഅലുൻ മബ്നിയുൻ ലിൽ മജ്ഹൂലി. യുതാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും അഥവാ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ബികസിൻ, പാനപാത്രങ്ങളെ കൊണ്ട്, മിമ്മഈൻ, ഒഴുകുന്ന തെളിനീരിനാലുള്ള, ഉറവ് വെള്ളത്താലുള്ള, അഥവാ സ്വർഗീയമായ ഉറവു ജലത്താലുള്ള നിറഞ്ഞ പാനപാത്രവുമായി അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും. സൂറത്തു തൂറിൽ കാണാം, യതൂഫു അലൈഹിം ഗിൽമാനു ലഹും കഅന്നഹും ലുഉലുഉം മക്നൂൻ. ആ സ്വർഗവാസികളിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ഗിൽമാനു ലഹും, അവരെ പരിചരിക്കാനുള്ള കുട്ടികൾ. കഅന്നഹും, അവർ ലുഉലുഉം മക്നൂൻ, ഒളിപ്പിച്ചു വെക്കപ്പെട്ട, ചിപ്പികളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുകളെപ്പോലെയുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഇൻസാനിൽ കാണാം, വയതൂഫു അലൈഹിം വിൽദാനു മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഉലുഉം മൻസൂറ. സ്വർഗക്കാരിലൂടെ കുട്ടികൾ, സ്ഥിരവാസം നൽകപ്പെട്ട കുട്ടികൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അവരെ നീ കണ്ടാൽ നീ വിചാരിച്ചു പോകും, വിതറപ്പെട്ട മുത്തുകളാണെന്ന്. ഈ ആളുകളെക്കുറിച്ചാണ് യുതാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ബികസിം മിം മഈൻ, സ്വർഗത്തിലെ ഒഴുകുന്ന തെളിനീരിനാലുള്ള കപ്പുകൾ കൊണ്ട് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. ഫഇദാ കാന ഹാദാ ജമാലുൽ ഖാദിമി ഫമാ ബാലുക് ബിജമാലിൽ മഖ്ദൂം. ചില മുഫസ്സിരീങ്ങൾ പറയാണ്, സ്വർഗത്തിൽ പരിചരിക്കുന്ന പരിചാരകർ ഇത്ര മനോഹരമുള്ള, ഏറ്റവും സൗന്ദര്യമുള്ള ആളുകളാണെങ്കിൽ ആരെയാണോ അവർ പരിചരിക്കുന്നത് അവരുടെ സൗന്ദര്യം എന്തുമാത്രമായിരിക്കും. ബികസിം മിം മഈൻ ഖാലു അൽ കഅ്സു ഇസ്മുൻ ലിൽ ഖദഹി അൽ മൽആ ബിൽ ഖംറ്. അറബി ഭാഷയിൽ കഅ്സ് എന്ന് പറയാറുള്ളത് പാനീയം നിറച്ചു വച്ച കപ്പിനാകുന്നു. എന്നാൽ പാനീയം നിറച്ചു വച്ചിട്ടില്ലെങ്കിൽ അതിന് കഅ്സ് എന്ന് പ്രയോഗിക്കാറില്ല. ഫൽ ഖദുഹു ലാ യുസമ്മ കഅ്സൻ ഇല്ലാ ഇദാ കാന മലീഅൻ ഖംറ. കള്ള് നിറച്ചു വച്ച പാനപാത്രത്തിനാണ് കഅ്സ് എന്ന് അറബികൾ ഉപയോഗിക്കാറുള്ളത്. അള്ളാഹു സ്വർഗീയ പാനീയത്തെക്കുറിച്ച് പറയുന്നത് സൂറത്ത് മുഹമ്മദിൽ കാണാം, മസലുൽ ജന്നതിൽ ലതീ വുഇദൽ മുത്തഖൂൻ. സത്യവിശ്വാസികൾക്ക്, തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ ഉദാഹരണം. ഫീഹ അൻഹാറും മിമ്മാ, ആ സ്വർഗത്തിൽ വെള്ളത്തിന്റെ നദികളുണ്ട്. ഗൈരി ആസിനിൻ, കലർപ്പില്ലാത്ത വെള്ളമൊഴുകുന്ന നദികൾ. വ അൻഹാറും മിൻ ലബനിൽ ലം യതഗയ്യർ ത്വഅ്മുഹ്, രുചിഭേദം സംഭവിച്ചിട്ടില്ലാത്ത പാല് ഒഴുകുന്ന നദികൾ. വ അൻഹാറും മിൻ ഖംരി ലദ്ദത്തിൽ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദകരമായ ഹൃദ്യമായ കള്ളിൻ്റെ നദികൾ. വഅൻഹാറും മിൻ അസലിൻ മുസഫ്ഫ, കടഞ്ഞെടുക്കപ്പെട്ട തേനിൻ്റെ അരുവികൾ. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, അവർക്ക് ആ സ്വർഗത്തിൽ എല്ലാ ഫലവർഗങ്ങളും അവിടെ ഉണ്ടായിരിക്കും. അതാണ് സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. അപ്പോ അള്ളാഹു ഈ വചനത്തിൽ പറയുന്നു, സ്വർഗവാസികളിലൂടെ സ്വർഗീയ വാസം നൽകപ്പെട്ട, സ്ഥിരവാസം നൽകപ്പെട്ട കുട്ടികൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. യുതാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും. ബികഅസിം മിം മഈൻ, തെളിനീർ നിറച്ചു വച്ച, സ്വർഗത്തിലെ ഉറവു ജലത്തിൽ നിറച്ചു വെക്കപ്പെട്ട ആ പാനപാത്രവുമായി കൊണ്ട്. വൽ കഅ്സു ഇൻദൽ അറബ് കുല്ലു ഇനാഇൻ ഫീഹി ഷറാബുൻ, അറബികൾ കഅ്സ് എന്ന് പറയാറുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാനീയം നിറച്ച പാത്രത്തിന് വേണ്ടിയാണ്. ഫഇല്ലം യക്കുൻ ഫീഹി ഷറാബുൻ, ആ പാനീയം നിറച്ചു വച്ചിട്ടില്ലെങ്കിൽ, ലം യക്കുൻ കഅ്സൻ, അതിനവർ കഅ്സ് എന്ന് പറയാറില്ല. വലാക്കിന്നഹു ഇനാ, അതിന് ഇനാ എന്നേ പറയാറുള്ളൂ. ഇമാം തുബ്രി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാകുന്നു അത്. തുടർന്ന് 46-ാമത്തെ വചനം, ബൈദാ ലദ്ദത്തിൽ ലിശാരിബീൻ, ആ പാനീയം ബൈദാ, ഏറ്റവും വെളുത്ത പാനീയമായിരിക്കും. അതാകട്ടെ ലദ്ദത്തിൽ ലിശാരിബീൻ, പാനം ചെയ്യുന്നവർക്ക് അഥവാ കുടിക്കുന്നവർക്ക് ആനന്ദകരമായ, ആസ്വാദ്യകരമായ. സുമ്മ ദക്കർ ഔസാഫഹ ഫഖാൽ ബൈദാ, അള്ളാഹു ആ പാനീയത്തിൻ്റെ വിശേഷണമായി പറയുന്നു, അത് വെളുത്ത പാനീയമാകുന്നു. അഷദ്ദു ബയാദൻ മിനൽ ലബനി, പാലിനേക്കാൾ കടുത്ത വെളുപ്പുള്ള. വൽ ബയാദു അഹ്സനുൽ അൽവാൻ, നിറത്തിൽ വെച്ച് ഏറ്റവും നല്ല നിറമാകുന്നു ഈ അബിയൽ എന്നത്, അല്ലെങ്കിൽ ബയാദ് എന്നത്. ലദ്ദത്തിൽ ശാരിബീൻ എന്ന് പറഞ്ഞാൽ, യതലദ്ദൂന ബിഹ അസ്നാ അഷ്റുബി വബഅദ്, കുടിക്കുന്നതിനിടയിലും അതിനുശേഷവും അവർ ആസ്വാദനം അനുഭവിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ലദ്ദത്തിൽ ശാരിബീൻ എന്ന് പറഞ്ഞത്. വൽ വാഖിഉ അന്നൽ ആയ ലാ തദുല്ലു അലാ അന്നഹ അഷദ്ദു ബയാദൻ വഇന്നമാ ജാഅ അഷദ്ദു ബയാദൻ മിനൽ ലബൻ. ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നൊരു കാര്യം, അതികഠിനമായ വെളുപ്പുള്ളത് എന്നല്ല ആയത്തിൽ പറയുന്നത്, മറിച്ച് പാലിനേക്കാൾ അതികഠിനമായ വെളുപ്പുള്ളത് എന്നാണ്. വഅഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ളത്. വഅത്വയബു മിൻ റായിഹത്തിൽ മിസ്ക്, അതേപോലെ തന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധം വമിക്കുന്ന, സുഗന്ധപൂരിതമായ ഒന്ന് എന്നാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 6579-ാമത്തെ ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ, ലി അന്നൽ വസ്ഫ ഫിൽ മസ്തരി അബ്ലഗു മിനൽ വസ്ഫ് മിനൽ മുഷ്തഖ് മിനൽ മസ്തർ, അത് കൂടുതൽ ശക്തമായത് എന്നറിയിക്കാൻ വേണ്ടിയാണ് പ്രയോഗിക്കാറുള്ളത്, മസ്തർ രൂപം പ്രയോഗിക്കാറുള്ളത്. ലദ്ദത്തിൽ ലിശാരിബീൻ ഹാദാ മിൻ ബാബി തൗക്കീദി യഅനി അന്നഹും ഫി ഹാലി ഷുർബിഹിം ഇയാഹ, അത് പാനം ചെയ്യുന്നവർ, കുടിക്കുന്നവർ ആ സന്ദർഭത്തിൽ, യതലദ്ദൂന ബിഹാ ബിഖിലാഫി ഖംരി ദുനിയാ, ദുനിയാവിലെ കള്ളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തരം ആസ്വാദനമാണ് അവർ അനുഭവിക്കുന്നത്. ഇന്നഹ കരീഹത്തുൻ ഇൻദ ഷുർബ്, ദുനിയാവിലെ കള്ള് എന്ന് പറഞ്ഞാൽ കുടിക്കുന്നവർക്കത് അരോചകരമായിരിക്കും. പക്ഷേ പല ആളുകളും മദ്യത്തിന് അടിമകളാകുന്ന കാര്യമെന്താണ്? വലാക്കിന്നൽ ഇൻസാൻ യതലദ്ദു ബിഹാ ബിമാ യത്ബഉ അൻഹാ മിനസ്സക്കർ, മത്ത് പിടിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നാലെ ആളുകൾ കൂടുന്നത്. മത്ത് പിടിച്ചവർക്ക് പിന്നെ എന്താണ് ആസ്വാദ്യകരം, എന്ത് ആസ്വാദ്യകരമല്ല എന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. യഥാർത്ഥത്തിൽ ദുനിയാവിലെ കള്ള് ഫഇന്നഹ കരീഹത്തുൻ ഇൻദ ഷുർബ്, കുടിക്കുന്നവർക്ക് ഏറ്റവും അരോചകരമായതാകുന്നു. അമ്മാ ഖംറുൽ ആഖിറ ഫഹിയ ലദ്ദത്തിൽ ലിശാരിബീൻ, എന്നാൽ പരലോകത്ത് സ്വർഗത്തിൽ നൽകപ്പെടുന്ന കള്ളാകട്ടെ മദ്യമാകട്ടെ, അത് ഈ തരത്തിൽ മത്തു ബാധിപ്പിക്കുന്നതോ കുടിക്കുന്നവർക്ക് പ്രയാസമുണ്ടാക്കുന്നതോ അല്ല, മറിച്ച് വഹിയ സാലിമത്തുൻ മിനൽ ആസാരി സയ്യിഅ, എല്ലാ തരം ദൂഷ്യഫലങ്ങളിൽ നിന്നും അത് മുക്തമാകുന്നു. പരലോകത്ത് നൽകപ്പെടുന്ന സ്വർഗത്തിൽ വെച്ച് നൽകപ്പെടുന്ന പാനീയത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ പരാമർശിച്ചത്. അതാണ് ബൈദാ, ഏറ്റവും വെളുപ്പുള്ളത്. അതാകട്ടെ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ഏറെ ആസ്വാദ്യകരമായ ആനന്ദകരമായ പാനീയമാകുന്നു. തുടർന്ന് 47-ാമത്തെ വചനത്തിൽ പറയുന്നു, ലാ ഫീഹാ ഗൗലും വലാഹും അൻഹാ യൂസഫൂൻ. ലാ ഫീഹാ, അതിലില്ല, അഥവാ ആ പാനീയം ആ മദ്യം കുടിക്കുന്നതിൽ ഇല്ല, ഗൗലുൻ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും, വലാഹും അവരല്ല, അൻഹാ ആ മദ്യത്താൽ, യുൻസഫൂൻ മത്ത് ബാധിക്കുന്നവരും അല്ല. ദുനിയാവിലെ കള്ള് അല്ലെങ്കിൽ മദ്യമെന്ന് പറഞ്ഞാൽ അത് ഗൗലുള്ളതും അതേപോലെ തന്നെ യുൻസഫൂൻ എന്ന് പറഞ്ഞ അതിനും അർഹമാണ്. പക്ഷേ പരലോകത്ത് സ്വർഗാവകാശികൾക്ക് നൽകപ്പെടുന്നതാകട്ടെ അൽ ഗൗൽ എന്ന് പറഞ്ഞാൽ മാ യഗ്താലു ശൈഅ ഫയുഫ്സിദുഹു, കണ്ടോ, ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നാശം വിതക്കുന്നത് എന്നാണ് അർത്ഥം. വ ഖംറു ദുനിയ തഗ്താലുൽ ഉഖൂൽ, ദുനിയാവിലെ കള്ളെന്ന് പറഞ്ഞാൽ ബുദ്ധികൾക്ക് നാശം വിതക്കും, ഫതുഫ്സിദുഹ അത് എല്ലാ അർത്ഥത്തിലും പ്രയാസമുണ്ടാക്കും, ലി അന്നഹ തുസീബു ബിസ്സുദാഇ വസ്സക്കിരി അമ്മാ ഖംറുൽ ആഖിറ ഫമുനസ്സഹത്തുൻ അൻ കുല്ലി ദാലിക്. എന്നാൽ ദുനിയാവിലെ മദ്യത്തിന് തീർത്തും വ്യത്യസ്തമായി കുടിക്കുന്നവർക്ക് ഒരുതരം ആനന്ദം പകരുന്ന ഹൃദ്യമായ ഒരു പാനീയമാണ് അള്ളാഹു സ്വർഗാവകാശികൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്ന മദ്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വലാഹും അൻഹാ യുൻസഫൂൻ, അവർ അതുകൊണ്ട് മത്തു ബാധിക്കുന്നവരും അല്ല. സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞു, ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസഫൂൻ, സ്വർഗത്തിലെ മദ്യമെന്ന് പറഞ്ഞാൽ അത് തലവേദന ഉണ്ടാക്കുന്നതോ അതേപോലെ തന്നെ മത്തു ബാധിപ്പിക്കുന്നതോ അല്ല. സഹോദരങ്ങളെ, അള്ളാഹു സ്വർഗവുമായി ബന്ധപ്പെടുത്തി പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ സ്വീകരിച്ച് ആ സ്വർഗം നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്ത് 44-47 വരെ വചനങ്ങളുടെ ആശയ പഠനം. അവതരിപ്പിച്ചത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.

0: ജസാക്കുമുള്ള ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈതാൻ.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവമുണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. ഇപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
4: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതെ അതെ,
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
3: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസ്സഫിലെ പേജ് നമ്പർ 541 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമുക്കൊപ്പം പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി ചേരുന്നു.

0: യുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്തു ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.

0: ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മഅരിജ് 6 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഒമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ മഅരിജ് 6-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. ഇന്നഹും യറൗനഹു ബഈദ. ഇന്നഹും ഇന്ന നൂന് മണിക്കിയ നന്നായിട്ട് കുന്നത്ത്. യറൗനഹു ചെറിയൊരു മദ്ദ്. യറൗനഹു ബഈദ വനറാഹു ഖരീബ. യൗമ തകൂനു സമാഉ മദ്ദ് മുത്തസില് കൽ മുഹൽ. വതകൂനുൽ ജിബാലു കൽ ഇഹൻ. വലാ യുസ്അലു ഹമീമുൻ ഹമീമ. ഹമീമുൻ തൻവീന് ശേഷം ഹ ആണ്, ഇൽഹാറാണ്. യുസ് ഹമീമുൻ ഹമീമ.
2: ഹമീമുൻ ഹമീമ.
1: യുബസ്സറൂനഹും. അവിടെ

0: നിർത്തണം. വഖഫുണ്ട്. യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമ മിൻ അദാബി യൗമി ഇദിം ബിബനീ മിൻ അദാബ് നുൻസാക്കിന് ശേഷം അയിനാണ്, ഇൽഹാറാണ് നിയമം. മിൻ അദാബി,
1: മിൻ അദാബി.
0: ആ പിന്നെ യൗമി ഇദിൻ, യൗമി ഇദിൻ എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനെ തന്നെ ഓതണം. യൗമ അല്ല, യൗമി ഇദിംബി. യൗമി ഇദിംബി തൻവിന് ശേഷം ബ ആണ്. അപ്പോൾ അതിനെ മീമാക്കി മാറ്റി കുന്നത്തോടു കൂടി ഉച്ചരിക്കണം. യൗമി ഇദിംബി ബനി,
1: യൗമി ഇദിംബി
0: ബനി. വസാഹിബത്തിഹി വഅഖി وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه ومن في الأرض تنوين نون ساكنة كشاشا فاء إخفاء فأنا نتو منكيا بنا جميعا ثم أدو أنغلتنا إخفاء ومن في الأرض بنا جميعا ثم വീണ്ടും അതാ സുമ്മ മീമിൽ ശ്രദ്ധതയാണ്. കല്ല ഇന്നഹ ലള, ഇന്ന ലള നസ്സാഅതൻ ലിശ്ശവ. നസ്സാഅതൻ തൻവീന് ശേഷം ലാമാണ്. അപ്പോൾ ഒട്ടും മണിക്കേണ്ടതില്ല, പക്ഷേ ഇരട്ടിപ്പിക്കുക. ഇത് ആം ബിലാകുന്ന തദുഉ മൻ അദ്ബറ, മൻ അദ്ബറ നൂനുസാക്കിന് ശേഷം ഹംസാണ്. മൻ അദ്ബറ ഇൽഹാർ, മൻ അദ്ബറ. വജമ ഫഔഹ ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ ഇദാ മസ്സഹു ഖൈറു മനുഅ ഇല്ല മുസല്ലീൻ അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ വല്ലദീന ദാഇമൂൻ മദ് മുത്തസിൽ വല്ലദീന ഫി അംവാലിഹിം ഹഖുൻ ഹഖും മഅലൂം ഹഖും. തൻവീന് ശേഷം മീമാണ്. നന്നായിട്ട് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന ലിസ്സാഇലി വൽ മഹ്റൂം. അത്ര മതി. ഇനി ഓതാം. ആ ഇന്നഹും യറൗനഹു നോക്കാം കേട്ടോ. ആറാം താഴത്തും തരും.

0: യസ്അല ഹമീമുന്നാണ്, ഹമീമനല്ല. വല യസ്അല ഹമീമുൻ ഹമീമ,
1: വല യസ്അല ഹമീമുൻ ഹമീമ.
0: യുബസ്സറൂനഹും,
1: യുബസ്സറൂനഹും.

0: والمحروم
1: للسائل والمحروم.
0: وآخر دعوانا الحمد لله رب العالمين.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറ മആരിജിന്റെ 6 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ്. അവതരിപ്പിച്ചത് മുബാർക് ബിൻ ഉമർ.
3: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞ് ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന ഭാഗം സൂറത്തുൽ കഹഫിലെ 88 മുതൽ 101 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മാഷാഅല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 88 മുതൽ 101 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, ഈ മദ്രസ.
2: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സാദി. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറ ലൈലിലെ 5 മുതൽ 11 കൂടിയ വചനങ്ങളാണ്. അവതരണം നസറുല്ലാ സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇനി കേൾക്കുന്നത് തഫ്സീറു സാദിയുടെ മറ്റൊരു എപ്പിസോഡാണ്, മറ്റൊരു ഭാഗമാണ്. വിശുദ്ധ ഖുർആനിലെ 92 അധ്യായം സൂറത്തു അല്ലൈലിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷമുള്ള 5 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നാം കേൾക്കുന്നത്. ആ ഭാഗത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തു അല്ലൈലിലെ 5 മുതൽ 11 വരെ ആയത്തുകളുടെ പാരായണം നമുക്കൊന്ന് കേൾക്കാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ردا.
1: മാഷാഅല്ലാ, വളരെ മധുരമായ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ 92-ാം അധ്യായം സൂറത്തുല്ലൈലിൻ്റെ 5 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണം നമ്മൾ കേട്ട് കഴിഞ്ഞു. ആ ആയത്തുകളുടെ ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് ഇനി നമ്മൾ പഠിച്ചു വരുന്നത്. അതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഫ അമ്മ, എന്നാൽ അപ്പോൾ, മൻ അഅത്വ, ആർ കൊടുത്തുവോ, വത്തഖ, സൂക്ഷിക്കുകയും ചെയ്തുവോ, വസദ്ദഖ, സത്യമാക്കുകയും ചെയ്തു, ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ, ഫസനുയസ്സിറുഹു, എന്നാൽ അവന് നാം സൗകര്യം നൽകും, എളുപ്പമാക്കും, ലിൽ യുസ്റ, ഏറ്റവും സൗകര്യമായതിലേക്ക്, എളുപ്പമായതിലേക്ക്. വ അമ്മാമൻ, എന്നാൽ ഒരുവൻ, ബാഖില, അവൻ ലുബ്ധത, പിശുക്ക് കാട്ടിയിരിക്കുന്നു, വസ്തഗ്ന, ധന്യത നടിക്കുകയും ചെയ്തു, ഐശ്വര്യം നടിക്കുകയും ചെയ്തു, വകദ്ദബ, വ്യാജമാക്കുകയും ചെയ്തു, ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ, ഫസനുയസ്സിറുഹു, അപ്പോൾ അവന് നാം സൗകര്യം ചെയ്യും, ലിൽ ഉസ്റ, ഏറ്റവും ഞെരുക്കമായതിലേക്ക്, പ്രയാസപ്പെട്ടതിലേക്ക്. വമായുഗ്നി, ധന്യമാക്കുകയില്ല, പ്രയോജനപ്പെടുകയില്ല, അൻഹു, അവന് മാലുഹു, അവൻ്റെ ധനം, അവൻ്റെ സ്വത്ത്, ഇസാ തറദ്ദ, അവൻ മറിഞ്ഞു വീണാൽ, നാശമടഞ്ഞാൽ. 92-ാം അധ്യായം സൂറത്തുല്ലൈലിൻ്റെ 5 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി ഈ ആയത്തുകളുടെ പൂർണ്ണമായ അർത്ഥം നമ്മൾ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മുഴുവൻ ആസ്വാദനം നമുക്ക് ലഭിക്കുന്നത്. അതാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. 5 മുതൽ 11 വരെ ആയത്തുകളുടെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം.
2: എന്നാൽ ഏതൊരാൾ ദാനം നൽകുകയും സൂക്ഷ്മത
0: പാലിക്കുകയും
2: ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ, അവനു നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. എന്നാൽ ആര് പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത
0: നടിക്കുകയും
2: ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്തുവോ, അവനു നാം ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നതാണ്. അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവന്റെ ധനം അവന് പ്രയോജനപ്പെടുന്നതല്ല.
1: മാഷാഅല്ലാ, വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനും പഠിക്കുന്നതിനും അവസരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ സൂറത്തുല്ലൈലിൻ്റെ 92-ാം അധ്യായം സൂറത്തുല്ലൈലിൻ്റെ 5 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ ആയത്തുകളുടെ പാരായണം നമ്മൾ കേട്ടു. അതിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കി. അതിനു പുറമെ ആയത്തുകളെ അതിൻ്റെ അർത്ഥം മുഴുവനായി കേൾക്കാനുള്ള അവസരവും നമുക്ക് ലഭിച്ചു. ഇനി ഈ ആയത്തുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതിനെ അപഗ്രഥിച്ചുകൊണ്ട് മഹാനായ നാസറുദ്ദീൻ സഅദി തൻ്റെ തഫ്സീറു സഅദിയിൽ നൽകിയ വിശദീകരണത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഇതിൻ്റെ പരിഭാഷ ഭാഷാ വിവർത്തനം നൽകിയിരിക്കുന്നത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവർകളാണ്. അദ്ദേഹത്തിൻ്റെ വിവർത്തനമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
3: അല്ലാഹു പ്രവർത്തിക്കുന്നവരെയും അവരുടെ പ്രവർത്തനങ്ങളെയും വിശദമാക്കുന്നു. എന്നാൽ ഏതൊരാൾ ദാനം നൽകുകയും കൽപ്പിക്കപ്പെട്ട ധനപരമായ ആരാധനകളിൽ, അതായത് സക്കാത്ത്, പ്രായശ്ചിത്തങ്ങൾ, ഐച്ഛിക ദാനങ്ങൾ, നല്ല കാര്യങ്ങൾക്ക് നൽകൽ തുടങ്ങിയവ, നമസ്കാരം, നോമ്പ് പോലുള്ള ശാരീരിക ആരാധനകളും ഈ നൽകലിൽ ഉൾപ്പെടും. ഹജ്ജ്, ഉംറ പോലുള്ള ശാരീരികവും സാമ്പത്തികവുമായ ആരാധനകളും അതിൽപ്പെട്ടതാണ്. സൂക്ഷ്മത പാലിക്കുകയും വിരോധിക്കപ്പെട്ട വ്യത്യസ്തങ്ങളായ നിഷിദ്ധങ്ങളെയും തെറ്റുകളെയും സൂക്ഷിക്കുക, ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്തു, അതായത് അല്ലാഹുവല്ലാതെ ആരാധനില്ലെന്നതും മതപരമായ എല്ലാ വിശ്വാസങ്ങളും പരലോകത്ത് പ്രതിഫലാർഹമായ എല്ലാ കാര്യങ്ങളും സത്യപ്പെടുത്തുകയും ചെയ്തു. അവന് നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. എളുപ്പമായി തീരാനുള്ള കാരണങ്ങൾ അവനിൽ നിന്നുണ്ടായതിനാൽ അവൻ്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കുകയും നന്മകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കൽ സാധ്യമാക്കുകയും ചെയ്തു. എന്നാൽ ആർ പിശുക്ക് കാണിക്കുകയും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ അവൻ പിശുക്ക് കാണിച്ചു, അതായത് നിർബന്ധവും ഐച്ഛികവുമായ ദാനങ്ങളിൽ. അതോടൊപ്പം അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അവൻ്റെ മനസ്സിനെ അനുവദിച്ചതുമില്ല. അള്ളാഹുവിനെ തൊട്ട് അവൻ സ്വയം പര്യാപ്തത നടിക്കുകയും അങ്ങനെ അള്ളാഹുവിനുള്ള ആരാധനകളെ പാടെ ഉപേക്ഷിക്കുകയും തൻ്റെ രക്ഷിതാവിലേക്ക് ആവശ്യമുള്ളവനായി അവനെ അവൻ കാണാതിരിക്കുകയും ചെയ്തു. എന്നാൽ രക്ഷിതാവിനെ തൻ്റെ ആരാധ്യനും പ്രിയപ്പെട്ടവനുമായി കണ്ട് അവനിലേക്ക് തിരിഞ്ഞാലല്ലാതെ അവന് വിജയമോ രക്ഷയോ കൈവരിക്കാനാവില്ല. ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്തു. അള്ളാഹു തൻ്റെ അടിമയുടെ മേൽ നിർബന്ധമാക്കിയ ശരിയായ വിശ്വാസങ്ങളെ സത്യപ്പെടുത്താതെ അവർ തള്ളിക്കളഞ്ഞു. അവന് നാം ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നതാണ്. ആക്ഷേപകരമായ കാര്യങ്ങളിലേക്കും പ്രയാസകരമായ അവസ്ഥയിലേക്കും അവൻ എളുപ്പമെത്തും. അങ്ങനെ തിന്മകൾ എവിടെയായിരുന്നാലും അതവന് സൗകര്യപ്രദമാവുകയും തെറ്റായ പ്രവർത്തനങ്ങൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യും. ഇതിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ ധനം അവന് പ്രയോജനപ്പെടുന്നതല്ല. അവനെ അതിരുവിട്ടവനും സ്വയം പര്യാപ്തനും പിശുക്കനുമാക്കിയ ധനം അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവന് പ്രയോജനപ്പെടുകയില്ല. കാരണം സൽപ്രവർത്തനമല്ലാതെ മനുഷ്യനോടൊപ്പമുണ്ടാകില്ല. ബാധ്യത വീട്ടാത്ത ധനം അവന് നാശമായിരിക്കും. കാരണം അവൻ അവൻ്റെ പാരത്രിക ജീവിതത്തിനു വേണ്ടി ഒന്നും നീക്കിവെച്ചിട്ടില്ല.
1: തഫ്സീർ സഅദിയിൽ മഹാനായ നാസിറുദ്ദീൻ സഅദി സൂറത്തുൽ ലൈലിൻ്റെ 5 മുതൽ 11 വരെയുള്ള വചനങ്ങൾക്ക് നൽകിയ വ്യാഖ്യാനത്തിൻ്റെ മലയാള ഭാഷാന്തരമാണ് നമ്മൾ കേട്ടത്. ഇതിൻ്റെ വിവർത്തനം നിർവഹിച്ചത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവർകളാണ്. തഫ്സീർ സഅദിയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ സൂറത്തുൽ ലൈലിൻ്റെ തുടർന്നുള്ള വാചകങ്ങൾ, തുടർന്നുള്ള വചനങ്ങൾ, തുടർന്നുള്ള ആയത്തുകൾ ഇൻഷാ അല്ലാ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ലൈൽ 5 മുതൽ 11 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. അവതരിപ്പിച്ചത് നസറുല്ലാ സലാഹി.
4: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
5: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ നമുക്ക് മുൻപിൽ പാരായണം ചെയ്യുന്നത് അഷ്ഷേഖ് യൂസുഫ് ബിൻ നോഹ് അഹമ്മദ്.